ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ആശ്വിനം 11, കുലവർഷം 1202, കന്നിമാസം 17, 2026 ഒക്ടോബർ 3 ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 35 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി ആനന്ദപുരി എഫ് 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ഡോക്ടർ പ്രദീപ് ഇറവങ്കര അവതരിപ്പിക്കുന്നു.
1: ജീവിതത്തിൽ ധർമ്മബോധം എന്നതുപോലെ തന്നെ പ്രധാനമാണ് നർമ്മബോധവും. ജീവിവർഗങ്ങളിൽ മനുഷ്യന് മാത്രമുള്ള ഒരു സവിശേഷ ഗുണമാണ് ചിരിക്കാനും ചിരിപ്പിക്കാനുമുള്ള കഴിവ്. അതൊരു കല തന്നെയാണ്. ഹൃദയത്തിൽ നിന്നും അനായാസമായി ബഹിർഗമിക്കുന്ന ആനന്ദത്തിൻ്റെ തെളിമയുള്ള ഭാഷയാണ് അതിനുള്ളത്. അത് നമ്മെയും നമ്മളോട് ഇടപഴകുന്നവരെയും ഒന്നുപോലെ സന്തോഷിപ്പിക്കുന്നു. നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാനും നിലനിർത്താനും നർമ്മബോധത്തിന് സാധിക്കും എന്ന് നിസ്സംശയം പറയാം. നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തിവെക്കുന്ന പല അബദ്ധങ്ങളെയും പ്രതിരോധിക്കാനുള്ള ഒരു പോംവഴി കൂടിയാണ് ഇത്. അവയെല്ലാം നർമ്മബോധത്തോടെ നാം നോക്കിക്കാണുക. കുട്ടികളുടെ നിഷ്കളങ്കമായ ചിരിയും പെരുമാറ്റങ്ങളും നമ്മളിൽ എത്രത്തോളം ആനന്ദം സൃഷ്ടിക്കാറുണ്ട്? അത്തരം ഒരു കുട്ടിത്തം കൈമോശം വരാതെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചാൽ നമുക്കും തീർച്ചയായും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയും. ചിരിക്കാത്ത ഒരു ദിവസം പാഴായിപ്പോയ ഒരു ദിവസം തന്നെയാണെന്ന് വിശ്വപ്രസിദ്ധ സിനിമാ പ്രവർത്തകൻ ചാർലി ചാപ്ലിൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം തൻ്റെ ദുഃഖങ്ങൾ മറന്നിരുന്നത് മറ്റുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ടാണ്. ജീവിതത്തിൽ നർമ്മബോധം കൂടുതലായി വെച്ചു പുലർത്തുന്നവർക്ക് മാനസിക പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുവാനും മെച്ചപ്പെട്ട വൈകാരിക നില കൈവരിക്കുവാനും മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുവാനും വസ്തുതകളെ കൂടുതൽ തെളിമയോടെ വീക്ഷിക്കുവാനും ഒക്കെ സാധിക്കുമെന്ന് പലരുടെയും അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ ഒരു സമൂഹജീവിയാണ്. ആ നിലയ്ക്ക് സഹകരണവും സഹവർത്തിത്വവും ആകർഷകമായ ആശയവിനിമയ ശേഷിയും നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. ഇതിനെയൊക്കെ മധുരതരമാക്കുവാനും കൂടുതൽ ആകർഷകമാക്കുവാനും തീർച്ചയായും നമ്മിലെ നർമ്മബോധത്തിന് കഴിയും. ഏത് തൊഴിൽ മേഖലയിലും നർമ്മബോധം നമ്മുടെ വിശ്വാസ്യതയ്ക്കും മറ്റുള്ളവരുടെ മാനസിക അടുപ്പത്തിനും മാറ്റുകൂട്ടും. നമ്മുടെ കുടുംബത്തിലും തൊഴിൽ ഇടങ്ങളിലുമെല്ലാം തെളിഞ്ഞ മനസ്സോടെ മറ്റുള്ളവരോട് ഇടപഴകിയാൽ എത്രയെത്ര പ്രശ്നങ്ങളാണ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നത്. നർമ്മബോധം തീർച്ചയായും തെളിമയുള്ള ഒരു മനസ്സിൻ്റെ ആത്മാവിഷ്കാരമാണ്. അരസികന്മാർക്കും അന്തർമുഖർക്കും ഇണങ്ങുന്ന ഒന്നല്ല അത് എന്ന് സാരം. നിർഭാഗ്യമെന്ന് പറയട്ടെ, വർത്തമാനകാല ജീവിതത്തിൽ ഒട്ടേറെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിൽ പലരും. വലിഞ്ഞുമുറുകിയ ബുദ്ധിയും മനസ്സും ശരീരവും അവരുടെ ജീവിതത്തെ എല്ലാ വിധത്തിലും വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിരിക്കാനോ മറ്റുള്ളവരെ ചിരിപ്പിക്കാനോ മറന്നുപോകുന്ന ഒറ്റപ്പെടലിൻ്റെ തീവ്രത പേറുന്ന ഒരു മരവിച്ച സമൂഹമായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നർമ്മബോധത്തിൻ്റെ അഭാവം മനുഷ്യനെ മൃഗീയ അവസ്ഥയിലേക്കാണ് കൈപിടിച്ച് നടത്തുന്നത്. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളും കൊലപാതകങ്ങളും ഇതിൻ്റെയൊക്കെ പരിണിതഫലങ്ങളാണ്. ഹൃദയം തുറന്നുള്ള ചിരി ഒരു ചികിത്സാവിധി തന്നെയാണ്. മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും ഉണ്ടാവുന്ന ഉത്കണ്ഠ, വിഷാദം, നിരാശ, അന്തർമുഖത്വം, ഭയം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളെയും അവ സൃഷ്ടിക്കുന്ന ശാരീരിക അസ്വാസ്ഥ്യങ്ങളെയും ഒരു പരിധിവരെ നർമ്മബോധത്തിലൂടെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അത് അതിവൈകാരികതയിൽ നിന്നും മനുഷ്യനെ വിവേകത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നു. മുമ്പ് രാജാക്കന്മാർ തങ്ങളുടെ മാനസിക അസ്വാസ്ഥ്യങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി നർമ്മബോധമേറെയുള്ള വിദൂഷകന്മാരെ കൊട്ടാരങ്ങളിൽ ഒപ്പം പാർപ്പിച്ചിരുന്നു എന്ന വസ്തുത ശ്രദ്ധേയമാണ്. കേവലം തമാശകൾ പറയുന്നതിനപ്പുറം പ്രതിസന്ധികളെ ലഘൂകരിച്ച് കാണുവാനും മാനസികാരോഗ്യം സംരക്ഷിക്കുവാനും നർമ്മബോധം നമ്മെ ഏറെ സഹായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നർമ്മബോധം എന്നത് ജീവിതയാത്രയിലെ ഒരു ഷോക്ക് അബ്സോർബർ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. ഏത് ജീവിത പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ അത് നമ്മെ പ്രാപ്തരാക്കുന്നു. ചിരി ഒരു വരമാണ്. കഴിയുമ്പോഴെല്ലാം ചിരിക്കാൻ ശ്രമിക്കുക. ആ ചിരിയിലൂടെ മറ്റുള്ളവർക്കും ആനന്ദം പകരുക.

0: ചിരിക്കാൻ കിട്ടുന്ന, ചിരിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത്. കാരണം നമ്മുടെ ജീവിത ആരോഗ്യത്തിനും സാമൂഹിക ആരോഗ്യത്തിനും ലഭ്യമായ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു സിദ്ധൌഷധം തന്നെയാണ് അത്. ചിരിപ്പിക്കൽ ഒരു പുണ്യം കൂടിയാണ്. നർമ്മബോധം ആത്മരക്ഷയ്ക്കുള്ള ഒരായുധം തന്നെയാണ്.
1: ഇതുവരെ സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ പ്രദീപ് ഇരവങ്കര. 101.9 ആകാശവാണി അനന്തപുരി FM, സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. നീണ്ട കാത്തിരിപ്പിലൂടെ സ്വർണം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ച ടീമിന്റെ നിശ്ചയദാർഢ്യത്തെ രാഷ്ട്രപതി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പ്രകീർത്തിച്ചു. ഇന്ധന വിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കാൻ 4 മാസത്തിനകം 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. 20 ദിവസത്തിനകം തന്നെ ആദ്യഘട്ട ഡീസൽ ലഭ്യമാക്കും. ഗാന്ധിജയന്തി ദിനത്തിൽ രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ സംഘടിപ്പിച്ചു. GPDP പോർട്ടലിലും പഞ്ചായത്ത് നിർണയ് പോർട്ടലിലുമായി 2.42 ലക്ഷത്തിലധികം പ്രത്യേക ഗ്രാമസഭകൾ ചേർന്നു. സൌജന്യമായി ഭൂമി വിട്ടു നൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി PK ബഷീർ. മലപ്പുറം മഞ്ചേരിയിൽ പുതിയ മിനി ബൈപ്പാസിന്റെ 1-ാം ഘട്ട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാക്കൾക്ക് കൂടുതൽ ഉയരങ്ങളിലെത്താൻ സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയുണ്ടാകുമെന്ന് മന്ത്രി T. സദീഖ്. ഇരട്ട മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ വിദർശ കെ വിനോദന് ജന്മനാടായ കോഴിക്കോട് തിരുവമ്പാടിയിൽ നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് മണിയാട്ട കോറസ് കലാസമിതി സംഘടിപ്പിക്കുന്ന 13-ാമത് NN പിള്ള സ്മാരക സംസ്ഥാന നാടക മത്സരത്തോടനുബന്ധിച്ച് സിനിമാ നാടക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതനും നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് പൌർണമി ബി ശങ്കറും പുരസ്കാരത്തിന് അർഹരായി. ഇടുക്കിയിൽ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത മിനി ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 13 പേർക്ക് പരിക്കേറ്റു. നെടുങ്കണ്ടം കൂട്ടാറിന് സമീപം തമിഴ്നാട് തിരുവണ്ണാമല സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റ് FC ജയം. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ മലപ്പുറം FC ഷൂട്ടൌട്ടിൽ 3-4 ഗോളിനാണ് കാലിക്കറ്റ് പരാജയപ്പെടുത്തിയത്.
3: FM News Headlines 8 മണിക്ക്.

ഇപ്പോൾ അറിയിപ്പുകൾ. ആകാശവാണി അനന്തപുരി എഫ് 101.9 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ആദ്യ മുഷമല്ലടി, അക്കിത്തം എഴുതിയ മഹിഷാസുരമർദ്ദിനിയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ആലാപനം രഞ്ജിനി സുധീരൻ. ഉദയഗീതം ടി എൻ ജോസ്, ഡി മോഹൻദാസ് എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, ചരിത്രത്തിൽ നിന്ന് തൊഴിൽ ദർശനം, പാട്ടും പൊരുളും ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. കാലം സാക്ഷി നമുക്ക് ചുറ്റും. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 8:30

പതിന് ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഇതിലെ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. 9 കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനഭാരം. പുത്തൻ പാട്ടുകൾ 12. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. തുടർന്ന് പുത്തൻ പാട്ടുകൾ കേൾക്കാം. 11:00 ഗാനകൈരളിയിൽ മലയാള വാഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പരിപാടി. നീലകണ്ഠ ശിവൻ കൃതികൾ കേൾക്കാം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 നവമാധുരി. 12:40 പ്രകാശധാരയിൽ മുടി ഒഴിച്ചിലിന്റെ കാരണങ്ങൾ ഡോക്ടർ ജാക്വലിൻ എ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 നീണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തോടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. 2:02 നേർമൊഴി. ചലച്ചിത്ര നടൻ ആനന്ദ് മന്മഥൻ പങ്കെടുക്കുന്നു. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ. 3:00 കേൾക്കാം തെരയപ്പൂക്കൾ. 3:45 മറ്റൊരു സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്. 4:00 നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ. വൈകിട്ട് 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 കേൾക്കാം സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സന്ധ്യാഗീതം. 6:50 വയലുംപിടും പരിപാടിയിൽ സ്ഥായിയായ വരുമാനത്തിന് സമ്മിശ്ര കൃഷിരീതികൾ അവലംബിക്കുന്ന കർഷകൻ സിസിൽ ചന്ദ്രനുമായുള്ള അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധയിൽ വിജയലക്ഷ്മി നാഥൻ പാടിയ കൃതികൾ കേൾക്കാം. നിശാസുരഭി 10:30. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം ഡോക്ടർ പ്രദീപ് ഇരവങ്കര അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇന്നത്തെ കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസരങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയോ മഴയോ ഉണ്ടാകാം. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C. കുറഞ്ഞ താപനില 24.4°C. പെയ്ത മഴ 10.8 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4°C. കുറഞ്ഞ താപനില 25.3°C. പെയ്ത മഴ 0.8 mm. ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. നമസ്തേ അനന്തപുരിയിലേക്ക് ഏവർക്കും സ്വസ്വാഗതം. ഒത്തിരി പരിപാടികളും പ്രിയഗാനങ്ങളും ഒക്കെയായി നമസ്തേ അനന്തപുരി 9 മണിവരെ. ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നു പതിവ് പോലെ.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ മഹിഷാസുരമർദിനി എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് രഞ്ജിനി സുധീരൻ.

വിമർദ്ദിക്കൂന്യമാക്കവേ അവൻ അവന്റെ കാൽക്കുളം വെറ്റു ഗോളരാജി വെടിക്കവേ.

0: ഉഷമലതിയിൽ നിങ്ങൾ കേട്ടത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ മഹിഷാസുരമർദിനി എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് രഞ്ജിനി സുധീരൻ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ ടി എൻ ജോസ്, ഡി മോഹൻദാസ് എന്നിവർ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ശരണാർത്ഥികൾക്കെന്നും ആലംബമായവൻ എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

0: ഇപ്പോൾ കേട്ടത് യേശുദാസും ജയചന്ദ്രനും പാടിയ ഗാനം, ചിത്രം കുടുംബം. നമുക്ക് ശ്രീകോവിൽ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: 101.9 ആകാശവാണി അനന്തപുരി FM. സമയം 6 കഴിഞ്ഞ 30 മിനിറ്റ്. പ്രഭാതഭേരി.

0: നമസ്കാരം രക്ഷിതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവൃത്താന്തം. SIR പൂർത്തിയായി സംസ്ഥാനങ്ങളിൽ. വോട്ടർ പട്ടികയിൽ നിന്ന് വിട്ടുപോയവരെയും പുതുതായി ചേരാൻ ആഗ്രഹിക്കുന്നവരെയും ഉൾപ്പെടുത്താൻ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നതിന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇന്നലെ ഏഷ്യൻ ഗെയിംസിൽ 6 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ സ്വന്തമാക്കി ഇന്ത്യ. ആകെ 76 മെഡലുകളുമായി പോയിന്റ് നിലയിൽ 5 സ്ഥാനത്തെത്തി. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാർ ആക്രമിക്കപ്പെട്ട സംഭവം ഭീകരപ്രവർത്തനമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് ഔദ്യോഗികമായി പ്രസ്താവിച്ചു. ട്രാഫിക് പെറ്റി തുക അടയ്ക്കാത്തവരുടെ വാഹനം പിടിച്ചെടുക്കണമെന്നും പിഴ അടയ്ക്കുന്നതുവരെ ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നും സുപ്രീംകോടതി ഉത്തരവ്. ഇന്റർനെറ്റിൽ തിരയുന്ന വ്യാജ കസ്റ്റമർ കെയർ നമ്പറുകൾ വഴി പണം തട്ടിയെടുക്കുന്നത് വർദ്ധിക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ്. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടും. ഇന്ത്യയും വെസ്റ്റിൻഡീസും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൊഹാലിയിൽ നടക്കും.
1: വന്യജീവികളുടെ സംരക്ഷണവും ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യവും പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനായി 2 മുതൽ 8 വരെ രാജ്യത്തുടനീളം വന്യജീവി വാരാഘോഷമായി ആചരിക്കുന്നു. വനനശീകരണവും മനുഷ്യമൃഗ സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് പ്രകൃതിയുടെ തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ വന്യജീവികൾ വഹിക്കുന്ന നിർണായക പങ്ക് പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനും വനസമ്പത്ത് സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന വന്യജീവി വാരാഘോഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടികളെക്കുറിച്ചും വനസംരക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു.
2: നമ്മുടെ നാട്ടില് എല്ലാ വർഷവും ഗാന്ധി ജയന്തിയോടൊക്കെ അനുബന്ധിച്ച് 1st October ഒരു വന്യജീവി വാരാഘോഷമായിട്ട് ആഘോഷിക്കുന്നുണ്ട്.
1: അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ:
2: വനങ്ങൾ നമുക്ക് പുഴകളായിട്ടും നമ്മുടെ ശുദ്ധവായുവായും നമ്മുടെ ജൈവ പ്രക്രിയകളെല്ലാം തന്നെ ഈ പ്രകൃതി അടിസ്ഥാനശിലയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വന്യജീവികളും. അപ്പൊ മനുഷ്യനും വന്യജീവികളും ചേർന്ന് ഈ ജൈവ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നുള്ള ഒരു ആശയം ഊട്ടിയുറപ്പിക്കുന്നതാണ് വന്യജീവി വാരാഘോഷം. പഴയ തലമുറകളിലെ ഈ സന്ദേശം ഊട്ടിയുറപ്പിക്കാനും പുതിയ തലമുറയ്ക്ക് വന്യജീവി സംരക്ഷണത്തിന്റെ പ്രാധാന്യം കൂടുതലായിട്ട് മനസ്സിലാക്കി കൊടുക്കാനും കൂടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കേരള വനംവകുപ്പ് സംസ്ഥാനത്തുടനീളം വിവിധ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികൾ, കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെ ആയിട്ടുള്ള ചിത്രരചനാ മത്സരങ്ങള്, പ്രബന്ധ രചന സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്നുണ്ട്. അതിനൊരു സംസ്ഥാനതല ഉദ്ഘാടനം ഉണ്ടാവും, പിന്നെ സംസ്ഥാനതല സമാപനവും ഇതിനോടനുബന്ധിച്ച് വനംവകുപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്.
1: മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി നടപ്പിലാക്കുന്ന ആധുനിക പ്രതിരോധ മാർഗങ്ങളെയും സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികളെയും കുറിച്ച് സംസാരിക്കുന്നു.
3: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വയനാട് വന്യജീവി സങ്കേതത്തിൽ സ്മാർട്ട് ഫെൻസ് എന്ന് പറയുന്ന പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്.
1: വയനാട് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അജിത് കെ രാമൻ:
3: സൗരോർജ തൂക്കുവേലികൾ, അവ നേരിട്ട് ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അവയുമായി നേരിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. എവിടെയെങ്കിലും സൗരോർജ തൂക്കുവേലികളിൽ ആന മൂലമോ മരം തള്ളിയിട്ടോ ഭേദിക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് വിവരം തത്സമയം ലഭിക്കുകയും പിറ്റേ ദിവസം തന്നെ ഇത് റിപ്പയർ ചെയ്യുന്നതിനുള്ള നടപടികൾ നിലവിൽ ചെയ്തു വരുന്നത്. 9.9 volt ആണ് നമുക്ക് സൗരോർജ തൂക്കുവേലികളിൽ ആവശ്യമായി വരുന്നത്. അത് കൃത്യമായിട്ട് പരിപാലിക്കുവാനും നമുക്ക് സ്മാർട്ട് ഫെൻസിലൂടെ കഴിയുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ ഉപയോഗിച്ച് വിന്യസിച്ച് കാട്ടാന, കടുവ എന്നിവ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ തന്നെ പരിഹരിക്കുന്നു. PRT പ്രദേശ ആയിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാഥമിക പ്രതികരണ സേനകൾക്കും രൂപം കൊടുത്തിട്ടുണ്ട്. എലിഫന്റ് സ്കോഡ് ആൻഡ് RRT എന്ന ഒരു റേഞ്ച് കൂടി ഉണ്ട്. അതിന്റെ കീഴിലാണ് നമുക്ക് ആന ക്യാമ്പ് ഉള്ളത്. ആന ക്യാമ്പിൽ നമുക്ക് കുങ്കിയാനകൾ, കാട്ടാനകളെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കുങ്കിയാനകൾ. വിക്രം, ഭരത്, പ്രമുഖ, ഉണ്ണികൃഷ്ണൻ, സൂര്യ, കുഞ്ചു, സുരേന്ദ്രൻ എന്നിവയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കുങ്കിയാനകൾ. ഇവയെ ഉപയോഗിച്ച് നമ്മൾ വിശിഷ്യ മനുഷ്യ വന്യജീവി സംഘർഷം ഉള്ള മേഖലകളിൽ ക്യാമ്പ് ചെയ്യുകയും കാട്ടാനകളെ അവിടെ നിന്ന് തുരത്തുന്ന ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തു വരുന്നത്. ഏറ്റവും മികച്ച ഉദാഹരണമാണ് മുട്ടിക്കുമ്പരെ നമ്മൾ വടക്കനാട് നിന്ന് പിടിച്ചു മാറ്റിയത്.
1: വനമേഖലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വൈൽഡ് ലൈഫ് കോറിഡോർ അഥവാ വന്യജീവി ഇടനാഴിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ജീവജാലങ്ങളുടെ സ്വതന്ത്ര സഞ്ചാരവും ജൈവ വൈവിധ്യ സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടതിനെക്കുറിച്ചും സംസാരിക്കുന്നു.
4: പശ്ചിമഘട്ടം പോലെയുള്ള ട്രോപ്പിക്കൽ വനങ്ങളുടെ നിലനിൽപ്പ് തന്നെ അതിലെ വൈവിധ്യം കൊണ്ട് നിറഞ്ഞ ജീവി വർഗങ്ങളുടെ നിലനിൽപ്പുമായി അടിസ്ഥാനപ്പെടുത്തിയാണ് ഉള്ളത്.
1: പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ

0: അനിൽ.
1: അതുകൊണ്ട് തന്നെ കാടുകളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വന്യജീവികളുടെ സ്വൈര്യവിഹാരത്തിന് ഭക്ഷണത്തിനു വേണ്ടിയും ഇണചേരാനും ഒക്കെയായി നടത്തുന്ന അവരുടെ നിരന്തരമായ ആവർത്തിച്ചുള്ള യാത്രകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ അവർക്ക് ആവശ്യമായ വിഭവങ്ങൾ ലഭ്യമാകുന്ന ഇടങ്ങളെ നമ്മൾ വൈൽഡ് ലൈഫ് കോറിഡോർ എന്ന തരത്തിൽ നാമകരണം ചെയ്തുകൊണ്ടാണ് സംരക്ഷിക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് ആനകളുമായി ബന്ധപ്പെട്ടുള്ള എലഫന്റ് കോറിഡോർ ആണ് പലപ്പോഴും ജനങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത്. എന്തായാലും ഒരു കാടിന്റെ സമ്പൂർണമായ സംരക്ഷണം അവിടുത്തെ മരങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള സസ്യലതാദികളും മാത്രമല്ല, കാടുകൾ നിലനിൽക്കണമെങ്കിൽ അവിടുത്തെ വന്യജീവികൾ ഉണ്ടാകണം. ആ വന്യജീവികൾ നിലനിൽക്കാൻ ആവശ്യമായ അവരുടെ പദങ്ങളെ, മനുഷ്യരുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ജനപദങ്ങൾ പോലെയുള്ള വന്യജീവികളുടെ പദങ്ങളെ സംരക്ഷിക്കാൻ ഉതകുന്ന ഒട്ടേറെ നിയമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത്തരം നിയമങ്ങൾ അനുശാസിച്ച് കാടുകളുടെ സമ്പൂർണമായ സംരക്ഷണം ഇത്തരം കോറിഡോറുകൾ കൂടി മാത്രമേ സാധ്യമാകൂ എന്ന് തിരിച്ചറിയേണ്ടവരാണ് നമ്മൾ. അതിനുതകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ വനം വകുപ്പിൽ നിന്നും സാമൂഹ്യ ജീവികൾ എന്ന അർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിൽ നിന്നും ഉണ്ടാകണം. അതിനുണ്ടാകുന്ന ഏതൊരു തകർച്ചയും കാടിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. അത് നമ്മുടെ കുടിവെള്ളത്തെയും നമ്മുടെ നിത്യജീവിതത്തെയും വളരെ പ്രതികൂലമായി ബാധിക്കും.
0: വനസംരക്ഷണത്തിലും ജൈവ വൈവിധ്യ വർധനവിലും തദ്ദേശീയമായ ഇടപെടലുകളിലൂടെ മാതൃക തീർത്ത അനുഭവങ്ങളും പ്രകൃതിയോട് ഇണങ്ങി നിന്ന് വനസമ്പത്ത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും പങ്കുവയ്ക്കുന്നു.
2: വീടിനോട് ചേർന്ന് എംഎംഎലിന്റെ കുറെ പുറമ്പോക്കുകൾ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. അവയൊക്കെ ഇപ്പം ഒരു കാട് പോലെ രൂപപ്പെട്ടിരിക്കുന്നു.
0: വനം വന്യജീവി വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള വനമിത്ര പുരസ്കാര ജേതാവ് മഞ്ജു കുട്ടൻ.
2: ഇപ്പൊ കൂട്ടുകാരുടെ ജന്മദിനം വരുമ്പോൾ നമ്മൾ ഒരു മരം അവർക്ക് സമ്മാനമായി കൊടുക്കും. അവരുടെ ഒരു ജന്മദിനം വരുമ്പോൾ നമ്മുടെ വീട്ടിലൊരു മരം നടും. കല്യാണത്തിന് മരം കൊണ്ടു കൊടുക്കും. നമ്മുടെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമുറിക്കപ്പെടുമ്പോഴും നമ്മൾ പകരം ഓരോന്നും വെച്ച് നഗരത്തിലൊക്കെ വനം ഉണ്ടാക്കുക എന്നുള്ള ഒരു സ്വപ്നം നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ എന്റെ വീടിന്റെ അടുത്ത് നമുക്ക് നടാൻ പറ്റുന്ന മാക്സിമം മരത്തൈകൾ നട്ട് അനാഥമായി കിടക്കുന്ന റെയിൽവേ പുറമ്പോക്കുകൾ, മുളവർഗ്ഗങ്ങൾ, കണിക്കൊന്ന, അതേപോലെ തന്നെ വാഗമരങ്ങള്, ഇലഞ്ഞി, ഞാവല്, അങ്ങനെയുള്ള മരങ്ങൾ. അപ്പൊ കൂടുതൽ പക്ഷികളൊക്കെ വന്നിരിക്കുകയും അവയ്ക്ക് ഒരു ആഹാരം എന്നുള്ള രീതിയിൽ ഒരു കൺസെപ്റ്റോട് കൂടിയാണ് അത്തരത്തിൽ നടന്നത്. പിന്നെ നമ്മൾ ഈ സാധനം വീടുകളിലേക്ക് കണക്ട് ചെയ്തു. അതായത് വീടുകളിൽ എത്തിച്ച് ഒരു മരം നടുന്നതിനും ആ മരങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ക്ലാസുകൾ കൊടുത്ത് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തു. ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളുള്ള സ്ഥലങ്ങളാണ്. അപ്പം അവിടെ നമ്മുടെ കായലിനോട് പലതരത്തിലുള്ള കണ്ടൽ ചെടികൾ നട്ടു. മീനൊക്കെ മുട്ടയിടുന്നതിനും അവ സംരക്ഷിക്കപ്പെടുന്നതിനുമൊക്കെ ഈ കണ്ടൽ ചെടികൾ അനിവാര്യമാണ്. നീർനായകൾ പ്രജനനം ചെയ്യുന്നതുമല്ല ഈ കണ്ടൽ ചെടികൾക്കിടയിൽ കൂടെയാണ്. എല്ലാ വർഷവും പുതിയ ജനറേഷനിൽപ്പെട്ട കുട്ടികളുമായി വനയാത്രകൾ നടത്താറുണ്ട്. അവർക്ക് ക്ലാസുകൾ കൊടുക്കാറുണ്ട്.
0: വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന ഗ്രാമങ്ങളിൽ വന്യജീവികളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും എങ്ങനെ സംരക്ഷണം നൽകാം എന്ന് വിശദീകരിക്കുന്നു.
3: ഈ സന്ന എന്ന് പറയുന്ന അതിനിവേശ വൃക്ഷം വളരെ വ്യാപകമായി പടർന്നു പിടിക്കുന്നത് കൊണ്ട് കാട്ടിലുള്ളിൽ ഒരു രീതിയിലുമുള്ള പുൽനാമ്പുകൾ പോലും വളർന്നു വരാത്ത സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും വന്യമൃഗങ്ങൾ കൃഷിയിടത്തെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്.
0: വയനാട് നൂൽപ്പുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെന്നി കൈനിക്കൽ.
3: അതോടൊപ്പം തന്നെ വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ പഴവർഗ്ഗങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന രീതിയിലും അവർക്ക് ആവശ്യമായ കുടിവെള്ളം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുളങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മളെ സംബന്ധിച്ച് ഇത് തടയാൻ നമുക്ക് സാധിക്കും. പല സ്ഥലങ്ങളിലും പ്രിമിറ്റീവ് ടൈപ്പ് ആയിട്ട് താമസിക്കുന്ന ആളുകളുടെ എൻക്ലോഷറുകളുണ്ട്. അവിടെ നിന്നുള്ള ആളുകളെ റീലൊക്കേഷൻ എന്നുള്ള രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെയും സംസ്ഥാന ഗവൺമെന്റിന്റെ റീബിൽഡ് കേരള പദ്ധതിയിലും അവിടെ നിന്നുള്ളവരെ പുനരധിവസിപ്പിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അത് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുന്നതിനുള്ള ഒരു ആർജവം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് കൃത്യമായിട്ട് മാപ്പിംഗ് നടത്തിക്കൊണ്ട് അവിടെ വേലികൾ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ നമ്മൾക്ക് അതിനകത്ത് സംരക്ഷണം കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
0: വനങ്ങളും വന്യജീവികളും പ്രകൃതിയുടെ നിലനിൽപ്പിന് എത്രമാത്രം അത്യന്താപേക്ഷിതമാണെന്നും അവയെ സംരക്ഷിക്കാൻ പൊതുസമൂഹത്തിന്റെ പിന്തുണ എത്രത്തോളം പ്രധാനമാണെന്നും അപഗ്രഥിക്കുന്നു.
4: വനം എന്നുള്ളത് ഒരു ആവാസ വ്യവസ്ഥയാണ്. ഈ വനത്തിന് ഒരു കോ എക്സിസ്റ്റൻസ് ഉള്ള ഒരു സ്വഭാവമുണ്ട്. ഒരു പക്ഷേ ആദ്യകാലത്ത് അതിരുകളിൽ ജീവിച്ചിരുന്ന മനുഷ്യരും കാടിനുള്ളിലുള്ള മൃഗങ്ങളും തമ്മിലുള്ള ഒരു കോ എക്സിസ്റ്റൻസ്, ഒരു സഹവർത്തിത്വം ഉണ്ടായിരുന്നു.
0: കേരള കാർഷിക സർവകലാശാല ഫോറസ്ട്രി കോളേജിലെ മുൻ മേധാവി ഡോക്ടർ കെ വിദ്യാസാഗർ
4: അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ രണ്ടുപേരും പരസ്പരം സഹായിച്ചിരുന്നു. മനുഷ്യൻ കാടിനെ ആശ്രയിക്കുന്നു, അതുപോലെ തന്നെ മൃഗങ്ങൾ അവരുടെ ഭക്ഷണം കഴിച്ച് അവ കാടിനുള്ളിൽ തന്നെ ജീവിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ പലപ്പോഴും അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഒരു വനത്തിലുള്ള ടൈഗർ എന്നുള്ളത് ഫുഡ് സൈക്കിളിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ്. ടൈഗറെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അതിന് ചൂട് വരുന്ന എല്ലാ ഹെർബിവോർസ് അടക്കമുള്ള മാനുകൾ അടക്കമുള്ള മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എണ്ണത്തെ നിയന്ത്രിക്കുന്നത് ഫുഡ് സൈക്കിളിന്റെ ഏറ്റവും ടോപ്പിൽ കാണപ്പെടുന്ന ടൈഗറാണ്. ടൈഗറിന് സംരക്ഷണം എന്നുള്ളത് അതിന് ഉറപ്പാക്കുമ്പോൾ

0: പറ്റിട്ടായിട്ട് ആ വനത്തിലുള്ള ജീവജാലങ്ങളും സസ്യങ്ങളും ഒക്കെ തന്നെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം മാനുകൾക്ക് ജീവിക്കണമെങ്കിൽ ആ സസ്യങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സസ്യങ്ങളും മൃഗങ്ങളും തമ്മിലും വലിയ തരത്തിലുള്ള ഒരു സഹവർത്തിത്വം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് വളരെ പ്രകടമായ ഒരു എക്സാമ്പിൾ ആണ് സൈലന്റ് വാലിയിലെ ലയൺ ടെയിൻ മക്കാക്ക്, സിംഹവാലൻ കുരങ്ങുകൾ. എണ്ണം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള വെടിപ്ലാവ് എന്ന് പറയുന്ന ഒരു മരത്തിന്റെ ചക്ക, ആ മരങ്ങൾ ഇല്ലാതായപ്പോൾ സിംഹവാലൻ കുരങ്ങളുടെ നമ്പറും ഓട്ടോമാറ്റിക് ആയിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്നത് ഒരു സിംബയോട്ടിക് ആയിട്ടുള്ള പരസ്പരം സഹവർത്തിത്വം ജീവിക്കുകയാണ് സസ്യങ്ങളും മൃഗങ്ങളും തമ്മിൽ. കാടിന്റെ ഒരു ആവാസ വ്യവസ്ഥ എന്ന നിലയിൽ അതിനെ പൂർണ്ണമാക്കിയാൽ മാത്രമേ മൃഗങ്ങൾക്കും അവിടെ നിലനിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ്. മനുഷ്യന്റെ കടന്നുകയറ്റം മുഖേന ഉണ്ടാകുന്ന കാടിന്റെ ശോഷണം പലപ്പോഴും ഈ സഹവർത്തിത്വത്തെ ഭേദിക്കുകയും അത് തമ്മിലുള്ള ബന്ധം ഇല്ലാതാവുകയും അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്.
1: വന്യജീവികളുടെ നിലനിൽപ്പ് എന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയോടൊപ്പം മനുഷ്യന്റെ സ്വന്തം നിലനിൽപ്പ് കൂടിയാണ്. വനങ്ങളും അതിലെ ജീവജാലങ്ങളും നശിക്കുന്നത് നമ്മുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കും. വന്യജീവി വാരാഘോഷത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും മനുഷ്യസമ്പത്ത് കാത്തുസൂക്ഷിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം.
2: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
6: ഒരറിയിപ്പ്, വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ ആവേശം തിരുവനന്തപുരത്തേക്ക്. എൻവെസ്നെറ്റ് സെനിത് ട്രോഫി ഓൾ ഇന്ത്യ ഇൻവിറ്റേഷണൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് 2026 ഒക്ടോബർ 5 മുതൽ 8 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, പശ്ചിമബംഗാൾ, ഗുജറാത്ത്, ഹരിയാന എന്നീ 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഒക്ടോബർ 5 മുതൽ 7 വരെ ലീഗ് മത്സരങ്ങളും ഒക്ടോബർ 8 ഉച്ചയ്ക്ക് 2 മണിക്ക് ഫൈനലും നടക്കും.

0: ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം സ്വീകരിക്കണമെന്ന് G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കുന്നതിന് 4 മാസത്തിനകം 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. സൌജന്യമായി ഭൂമി വിട്ടുനൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി PK ബഷീർ. ഏഷ്യൻ ഗെയിംസിൽ 76 മെഡലുകളുമായി ഇന്ത്യ 5ാം സ്ഥാനത്ത്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം സ്വീകരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. അമേരിക്കയിലെ മിൽവാക്കിയിൽ സമാപിച്ച G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് ആവശ്യം ഉന്നയിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
1: ഉൽപാദന വിതരണ ശൃംഖലകളുടെ വൈവിധ്യവൽക്കരണം അനിവാര്യമാണെങ്കിലും അത് WTO നിയമങ്ങൾക്ക് പുറത്തുള്ള നടപടികൾക്കോ വികസ്വര രാജ്യങ്ങൾക്കുമേൽ ഭാരം അടിച്ചേൽപ്പിക്കുന്നതിനോ കാരണമാകരുതെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ചില രാജ്യങ്ങൾ നൽകുന്ന സബ്സിഡികളും പിന്തുണയും ഉൽപ്പന്നങ്ങൾ തുച്ഛമായ വിലക്ക് ലഭ്യമാക്കുന്നതിനും വിപണി അട്ടിമറിക്കുന്നതിനും കാരണമാകുന്നുണ്ടെന്ന ആശങ്ക യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വൻകിട സമ്പദ് വ്യവസ്ഥയാണെന്നും 140 കോടി ജനങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമ്പദ് വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ നിർമ്മാണശേഷി ആഭ്യന്തരവും ആഗോളവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണെന്നും G20 അധ്യക്ഷത ചൂണ്ടിക്കാണിച്ച മേഖലകളിൽ ഇന്ത്യക്ക് അമിത ഉൽപാദന ശേഷി ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യോഗത്തിനിടെ ഓസ്ട്രേലിയ, സൗദി അറേബ്യ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ വാണിജ്യ മന്ത്രിമാരുമായി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി.
0: ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കുന്നതിന് 4 മാസത്തിനകം 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. 20 ദിവസത്തിനകം തന്നെ ആദ്യഘട്ട ഡീസൽ ലഭ്യമാക്കും. ഇറാനുമായുള്ള സംഘർഷം 8 മാസത്തോളമായി തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും ഇന്ധനവില കുത്തനെ വർദ്ധിച്ച സാഹചര്യത്തിലാണ് G7 രാജ്യങ്ങളുടെ തീരുമാനം. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിപണിയിൽ ഇറക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രംപും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം വന്നത്. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി യുവാക്കൾക്കിടയിൽ പാരസ്പര്യം ശക്തിപ്പെടുത്തുന്നതിനും ദേശീയോദ്ഗ്രഥനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന യുവസംഘം 7ാം ഘട്ടത്തിന് തുടക്കമായി. വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സാംസ്കാരിക പാരമ്പര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വികസന സംരംഭങ്ങൾ എന്നിവ നേരിട്ടറിയാൻ യുവാക്കൾക്ക് അവസരം നൽകുന്ന പദ്ധതിയാണ് യുവസംഘം. സിക്കിം രാജസ്ഥാൻ എക്സ്ചേഞ്ച് പരിപാടിയുടെ ഭാഗമായി യുവസംഘം 7ാം ഘട്ടത്തിലെ ആദ്യ യാത്ര കഴിഞ്ഞ മാസം 25 സിക്കിം സർവകലാശാലയിൽ നിന്ന് ആരംഭിച്ചിരുന്നു. രാജസ്ഥാനിലെ പരിപാടികൾക്ക് IIT ജോധ്പൂർ ആണ് ആതിഥേയത്വം വഹിക്കുന്നത്. കഴിഞ്ഞ മാസം 29 ജോധ്പൂരിലെത്തിയ സിക്കിം പ്രതിനിധി സംഘം മെഹ്റൻഘട്ട് കോട്ട സന്ദർശിക്കുകയും ജോധ്പൂരിലെ മുൻ മഹാരാജാവായ ഗജ് സിംഗ് 2ാമനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ശുചിത്വം എന്നത് കേവലം വൃത്തിയാക്കൽ എന്നതിൽ നിന്ന് മാറി നല്ല ഭരണ സംസ്കാരത്തിന്റെയും പൊതുവിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും സ്ഥിരമായ ശീലമായി മാറിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രത്യേക ക്യാമ്പയിൻ 6.0 തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ശുചിത്വ ആഹ്വാനം പിന്നീട് ജനകീയ പ്രസ്ഥാനമായും സർക്കാർ ഓഫീസുകളിലെ ഔദ്യോഗിക ശീലമായി മാറിയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പഴയ ഫയലുകൾ, ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ, ഇ വേസ്റ്റുകൾ എന്നിവ നീക്കം ചെയ്യുന്ന തലത്തിലേക്ക് ഈ ക്യാമ്പയിൻ വളർന്നു. ചടങ്ങിനോടനുബന്ധിച്ച് CSIR ആസ്ഥാനത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ഒപ്പ് ശേഖരണത്തിനും മന്ത്രി നേതൃത്വം നൽകി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നെതർലാൻഡ്സ് കൃഷിമന്ത്രി സിൽവിയോ എർക്കൻസുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. കാർഷിക മേഖലയിലെ നിലവിലുള്ള സഹകരണം വിലയിരുത്തുന്നതിനും പുതിയ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുന്നതും യോഗത്തിൽ ചർച്ചയായി. ആധുനിക സാങ്കേതികവിദ്യ, നവീകരണം, വിവരവിനിമയം എന്നിവയിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രിമാർ അറിയിച്ചു. കൃഷി, ഹോർട്ടിക്കൾച്ചർ മേഖലകളിൽ 25 മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ പുരോഗതി ചർച്ചയായി. കാർഷിക നവീകരണ രംഗത്ത് പുതിയ സാധ്യതകൾ കണ്ടെത്തുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. സൌജന്യമായി ഭൂമി വിട്ടുനൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രഥമ

ഇത്തരം പ്രതിസന്ധികൾ ആവർത്തിക്കാതിരിക്കാൻ ഭൂമി ഉറപ്പാക്കാതെ പുതിയ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി.

പാർട്ടി പ്രവർത്തകർക്കെതിരെ പോലീസ് ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുകയാണെന്ന് ആരോപിച്ച് BJP സംസ്ഥാന നേതൃത്വം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. സംസ്ഥാനത്ത് നടന്ന അക്രമ സംഭവങ്ങളിൽ പോലീസ് സ്വീകരിച്ച തെറ്റായ നടപടികൾ DGP ശ്രദ്ധയിൽപ്പെടുത്തിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് DGP രവത ചന്ദ്രശേഖറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചു. കോൺഗ്രസ്സുകാർ നടത്തുന്ന അക്രമങ്ങൾക്കും അഴിഞ്ഞാട്ടങ്ങൾക്കും പോലീസ് പരസ്യമായി കൂട്ടുനിൽക്കുന്നു എന്നാണ് BJP ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ഇന്നലെ വൈകിട്ട് ഇരു കൂട്ടരുടെയും പ്രതിഷേധ പ്രകടനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിനിടെ നഗരസഭാ അധ്യക്ഷനെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് ശ്രീകണ്ഠപുരത്ത് UDF പ്രഖ്യാപിച്ച പകൽ ഹർത്താൽ തുടങ്ങി. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഹർത്താലിൽ നിന്ന് വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് എന്നിവയിൽ ഇന്നലെ 6 സ്വർണ്ണ മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കി. വനിതകളുടെ ഹോക്കിയിൽ ചൈനയെ എതിരില്ലാത്ത 1 ഗോളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. 44 വർഷത്തിന് ശേഷം വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം. 16 സ്വർണവും 25 വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 76 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 5 സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ന് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെയും പുരുഷ വിഭാഗം ഹോക്കി ഫൈനലിൽ ഇന്ത്യ മലേഷ്യയെയും നേരിടും. സെയിലിംഗിൽ മാഹി വർമ്മ, കൈഡിയ എന്നിവരും ചേർന്ന് ഫൈനൽ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. ഗെയിംസ് നാളെ സമാപിക്കും. സമാപനത്തിൽ നീരവ് ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. മെഡൽ നേട്ടം രാജ്യത്തിന് മുഴുവൻ അഭിമാനവും സന്തോഷവും നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാക്കൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്കെത്താൻ സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയുണ്ടാകുമെന്ന് മന്ത്രി T.സിദ്ദിഖ് പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ വിദർശ കെ വിനോദിന് ജന്മനാടായ കോഴിക്കോട് തിരുവമ്പാടിയിൽ നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മെഡൽ ജേതാക്കൾക്ക് ജോലിയും തുടർന്നുള്ള പിന്തുണയും നൽകുന്ന കാര്യം കഴിഞ്ഞ മന്ത്രിസഭായോഗം വിശദമായി ചർച്ച ചെയ്തുവെന്ന് മന്ത്രി പറഞ്ഞു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് വിദർശയെ UCMUK നിന്നും തിരുവമ്പാടി ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ആനയിച്ചത്. നാടിന്റെ അഭിമാനമായ പ്രിയതാരത്തെ കാണാനും അഭിവാദ്യം അർപ്പിക്കാനുമായി 100 കണക്കിന് ആളുകളാണ് വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയത്. സ്വീകരണ സമ്മേളനത്തിൽ വിദർശയ്ക്ക് സ്വർണപ്പതക്കം സമ്മാനിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂ ചണ്ഡീഗഡിലാണ് മത്സരം. ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് മത്സരങ്ങൾ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. U23 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 10,000 മീറ്റർ ഓട്ട മത്സരത്തോടെ രാവിലെ മീറ്റിന് തുടക്കമായി. 28 ഇനങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും. മീറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കൊല്ലം കോർപ്പറേഷൻ മേയർ AK ഹഫീസ് നിർവഹിച്ചു. സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റ് FC ജയം. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മലപ്പുറം FC ഷൂട്ടൌട്ടിൽ 3-4 കാലിക്കറ്റ് പരാജയപ്പെടുത്തിയത്. നാളെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരം കൊമ്പൻസ് FC കണ്ണൂർ വാരിയേഴ്സ് FC ഏറ്റുമുട്ടും. ബ്രിട്ടീഷ് ഇന്ത്യൻ ചെസ് പ്രതിഭയായ ബോധാന ശിവാനന്ദൻ വിമൻ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരമെന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടി. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന 46th ചെസ് ഒളിമ്പ്യാഡിലാണ് ലണ്ടൻ സ്വദേശിയായ ഈ 11-കാരി ചരിത്ര നേട്ടം കൈവരിച്ചത്. കാസർഗോഡ് മാണിയാട്ട് കോറസ് കലാസമിതി സംഘടിപ്പിക്കുന്ന 13th NN പിള്ള സ്മാരക സംസ്ഥാന നാടക മത്സരത്തോടനുബന്ധിച്ച് സിനിമാ നാടക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതനും നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് പൌർണമി ബി ശങ്കറും പുരസ്കാരത്തിന് അർഹരായി. CPIM വിപുലീകൃത മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് പൊന്നാനിയിൽ തുടങ്ങും. രാവിലെ പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം സ്വീകരിക്കണമെന്ന് G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കുന്നതിന് 4 മാസത്തിനകം 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. സൌജന്യമായി ഭൂമി വിട്ടുനൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി PK ബഷീർ. ഏഷ്യൻ ഗെയിംസിൽ 76 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: നമസ്തേ അനന്തപുരി.
1: നമസ്തേ അനന്തപുരിയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിപ്പോൾ യേശുദാസും ആൻഡ്രോയും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം മാന്യ മഹാജനങ്ങളെ. ഗാനം എഴുതിയത് ബോജോ ഖാദർ, സംഗീതം ശ്യാം.

0: ചേച്ചാമ്മ.
1: ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്? ചോദ്യമൊരിക്കൽ കൂടി പറയാം. ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്?
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി അനന്തപുരി FM കേട്ടുകൊണ്ടേയിരിക്കൂ.
3: കാർഷിക മേഖലാ വാർത്തകൾ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി അഗ്രി ടെക്നോളജി മീറ്റ് 2026 ഇന്ന് പാലക്കാട് ജില്ലയിൽ വച്ച് സംഘടിപ്പിക്കുന്നു. മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് അങ്കണത്തിൽ വച്ച് പട്ടികജാതി പട്ടികവർഗ വികസന പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി KA തുളസി ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടിയുടെ ഭാഗമായി DGCA അംഗീകരിച്ച കാർഷിക ഡ്രോൺ റിമോട്ട് സർട്ടിഫിക്കറ്റ് പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം, SMAM ഗ്രൂപ്പുകൾക്കുള്ള കാർഷിക യന്ത്രങ്ങളുടെ ജില്ലാതല വിതരണ ഉദ്ഘാടനം, ഡ്രോൺ പ്രവർത്തനവും കാർഷിക യന്ത്രവൽക്കരണ ഉപമിഷൻ ആധാരമാക്കിയ ഏകദിന ശില്പശാലയും കാർഷിക യന്ത്രങ്ങളുടെ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടത്തപ്പെടുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ 1.5 മാസം പ്രായമായ പൂവൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. വില 1 ന് 200 രൂപ. താൽപര്യമുള്ളവർ 9400483754 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് നടത്തുന്ന ബിരുദ കോഴ്സുകളിലെ NRI കോട്ട സൂപ്പർ ന്യൂമററി സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി www.ku.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487243819 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം ഈ മാസം 15 ആരംഭിക്കുന്ന സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLCയോ തത്തുല്യ വിദ്യാഭ്യാസവുമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celku.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നവംബർ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് celku@gmail.com ഇമെയിലായോ 0478-23-8567-8547-8352-56 എന്ന ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. ഇലക്കരിച്ചിൽ രൂക്ഷമായ മഞ്ഞൾ ചെടികൾ പൊള്ളിയതുപോലെ കാണപ്പെടുകയും മഞ്ഞൾ ഉൽപാദനം ഗണ്യമായി കുറയുകയും ചെയ്യുന്നു. ഇലകരിച്ചിൽ രോഗം നിയന്ത്രിക്കുന്നതിനായി വിവിധ കുമിൾനാശിനികൾ ലഭ്യമാണ്. ഇവ കൃഷി ഓഫീസർമാരുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കേണ്ടതാണ്. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി 4ാം ഘട്ടം 27 ഒക്ടോബർ വരെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റാബീസ് വാക്സിനേഷൻ ക്യാമ്പയിനാണിത്. മാരകമായ റാബീസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്.

0: ഇതുവഴി മനുഷ്യരിൽ റാബിസ് രോഗബാധ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: നമുക്ക് യേശുദാസും മാധുരിയും അനാവരണം എന്ന ചിത്രത്തിൽ പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.

0: അടുക്കളയിലെ സൂപ്പർ സ്റ്റാറായ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇനി ചരിത്രത്തിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം കേൾക്കൂ. ചരിത്രത്തിൽ ഇന്ന്
3: മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ നിരൂപകനും ഭാഷാധ്യാപകനും ഇടതുപക്ഷ ചിന്തകനുമായിരുന്ന പ്രൊഫസർ എം എൻ വിജയൻ 2007 ഒക്ടോബർ 3 അന്തരിച്ചത്. തൃശൂർ പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം. മലയാള സാഹിത്യത്തിൽ മനഃശാസ്ത്രപരമായ നിരൂപണ ശാഖയ്ക്ക് ശക്തമായ അടിത്തറയിട്ടത് അദ്ദേഹമാണ്. മാർക്സിസം, മനഃശാസ്ത്രം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹം.

0: ത്തിന്റെ നിരീക്ഷണങ്ങൾ. 1982 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ചിതയിലെ വെളിച്ചം, ഭയവും അഭയവും, വർണ്ണങ്ങളുടെ സംഗീതം, കവിതയും മനഃശാസ്ത്രവും, ഫാഷിസത്തിന്റെ മനഃശാസ്ത്രം എന്നിവ പ്രധാന കൃതികളാണ്. മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്ന എൻ മോഹനൻ 1999 ഒക്ടോബർ 3 അന്തരിച്ചത്. മലയാള സാഹിത്യത്തിലെ പ്രശസ്ത എഴുത്തുകാരിയായിരുന്ന ലളിതാംബിക അന്തർജനത്തിന്റെ മകനാണ് അദ്ദേഹം. മനുഷ്യബന്ധങ്ങളിലെ പ്രണയവും ആർദ്രതയും അതോടൊപ്പം തന്നെ ആഴമേറിയ ദുഃഖവും വളരെ മനോഹരമായി ആവിഷ്കരിച്ച എഴുത്തുകാരനായിരുന്നു എൻ മോഹനൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലാണ് ഇന്നലത്തെ മഴ. ഇന്ത്യയിലെ 3 ദൂരം കൂടിയ തീവണ്ടിയായ ഹിമസാഗർ എക്സ്പ്രസ് 1984 ഒക്ടോബർ 3 ആദ്യമായി ഫ്ളാഗ് ഓഫ് ചെയ്തത്. ആദ്യകാലത്ത് ഇത് ജമ്മു താവി മുതൽ കന്യാകുമാരി വരെയായിരുന്നു സർവീസ് നടത്തിയിരുന്നതെങ്കിലും പിന്നീട് ഈ റൂട്ട് ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കട്ര റെയിൽവേ സ്റ്റേഷൻ വരെ നീട്ടുകയുണ്ടായി. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിലൂടെയാണ് ഹിമസാഗർ എക്സ്പ്രസ് കടന്നുപോകുന്നത്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്ന കേസിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1977 ഒക്ടോബർ 3 ന്യൂഡൽഹിയിൽ അറസ്റ്റിലായി. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവങ്ങളിൽ ഒന്നാണിത്. ഫ്രഞ്ച് കമ്പനിക്ക് എണ്ണക്കരാർ നൽകിയതിലെ ക്രമക്കേട്, തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സർക്കാർ ചിലവിൽ കമ്പനികളിൽ നിന്ന് ജീപ്പുകൾ വാങ്ങിച്ചു തുടങ്ങിയ 2 പ്രധാന അഴിമതി കേസുകളിലായിരുന്നു CBI അവരെ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിലെ ആദ്യ വനിതാ മെഡിക്കൽ പ്രാക്ടീഷണറായ കാദംബിനി ഗാംഗുലി അന്തരിച്ചത് 1923 ഒക്ടോബർ 3. ബ്രഹ്മസമാജ് പ്രവർത്തകയായിരുന്ന അവർ 1889 കോൺഗ്രസിൽ ആദ്യ വനിതാ പ്രതിനിധികളിൽ ഒരാളുമായിരുന്നു. രാജ്യത്തിന്റെ സ്ത്രീ ശാക്തീകരണ ചരിത്രത്തിലെ തിളക്കമാർന്ന ഏടാണ് അവരുടെ ജീവിതം. ഇന്ത്യയിൽ ആദ്യമായും ലോകത്ത് 2 ഒരു ടെസ്റ്റ് ട്യൂബ് ശിശു ജനിച്ചത് 1978 ഒക്ടോബർ 3. കനുപ്രിയ അഗർവാൾ എന്ന് നാമകരണം ചെയ്ത പെൺകുട്ടിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ട്യൂബ് ശിശു. ഈ ദൌത്യത്തിന് നേതൃത്വം നൽകി വിജയകരമാക്കിയത് ഡോക്ടർ സുഭാഷ് മുഖർജിയാണ്. നവരാത്രി കാലത്തെ ആദ്യ ദിനത്തിൽ ജനിച്ചതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ദുർഗ എന്നൊരു പേരുകൂടി ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗവും പ്രമുഖ അഭിഭാഷകനുമായിരുന്ന സർ അല്ലടി കൃഷ്ണസ്വാമി അയ്യർ അന്തരിച്ചത് 1953 ഒക്ടോബർ 3. ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിച്ച ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്നു അദ്ദേഹം. ഡോക്ടർ BR അംബേദ്കർ അല്ലടി കൃഷ്ണസ്വാമി അയ്യരുടെ നിയമപാഠവത്തെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. തന്നേക്കാൾ മികച്ച രീതിയിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയെന്നാണ് അംബേദ്കർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് 1929 മുതൽ 1944 വരെ മദ്രാസ് ശ്രീയുടെ അഡ്വക്കേറ്റ് ജനറലായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഇത്രയും ദീർഘകാലം ഈ പദവിയിലിരുന്ന മറ്റൊരാളില്ല. 1932 ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് ദിവാൻ ബഹദൂർ പദവിയും 1938 നൈറ്റ്ഹുഡ് പദവിയും നൽകി ആദരിച്ചിരുന്നു.
1: ചരിത്രത്തിൽ ഇന്ന്

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ, പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം കോവിൽ നട.

0: ഉള്ളിലിട്ട് കുഞ്ഞിനെ ഛർദ്ദിപ്പിക്കാനോ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കണം. പിന്നെ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഒരു കാര്യം പരിക്കുകളാണ്. കൊച്ചുവാവകളൊക്കെ ആകുമ്പോഴത്തേക്കും കട്ടിൽമേന്നൊക്കെ എഴഞ്ഞു തുടങ്ങുന്ന സമയത്ത് നിലത്ത് വീഴും, തലയിടിക്കും. സാധാരണഗതിയിൽ ചെറിയൊരു തലയ്ക്കൊരു ഇടി പറ്റി എന്ന് പറഞ്ഞ് കുട്ടിക്ക് കാര്യമായിട്ട് പ്രശ്നമൊന്നും വരില്ല. പക്ഷേ നമ്മൾ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു പരിക്ക് പറ്റിയ ശേഷം കുഞ്ഞ് ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോകുന്നു. സാധാരണ അവൻ ഉറങ്ങുന്ന സമയത്ത് അല്ലാത്ത സമയത്തൊക്കെ അവൻ ഉറങ്ങുന്നു. അവൻ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്നു, വെള്ളമോ ഒന്നും കുടിക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും ആഹാരപദാർത്ഥങ്ങളൊന്നും എടുക്കാത്ത സാഹചര്യത്തിൽ പോലും അവൻ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്നു. കുഞ്ഞിന് ജന്നി പോലെ വരുന്നു. കുഞ്ഞിന്റെ സ്വഭാവത്തിൽ കുഞ്ഞിന്റെ അതുവരെ ഉണ്ടായിരുന്ന പോലെ അല്ല അവന്റെ പ്രകൃതം. അവന് ഇച്ചിരി കുറച്ച് ഇറിറ്റബിൾ ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും കുഞ്ഞിന്റെ തലയ്ക്ക് സ്കാൻ എടുക്കുകയും വേണ്ടത്. പിന്നെ തലയ്ക്ക് സ്കാൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്ന പോലെയാണ്. നമ്മൾ ഒരിക്കലും സ്കാൻ എടുക്കാൻ നമ്മൾ അധികം നിർബന്ധിക്കാതിരിക്കുക. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സി ടി സ്കാൻ എടുക്കുമ്പോൾ ഒരു 100 എക്സ്റേയുടെ റേഡിയേഷൻ അടിക്കുന്ന അത്രയും റേഡിയേഷൻ ആണ് ആ ഒരു കുഞ്ഞ് തലയിലേക്ക് നമ്മൾ അടിക്കുന്നത്. അപ്പം ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അത്രയും റേഡിയേഷനിലേക്ക് കുഞ്ഞ് എക്സ്പോഷർ ആകുന്നതിന്റെ ഒരു സൈഡ് എഫക്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. പക്ഷേ എടുക്കണം എന്ന് തന്നെ അവർ ഹോസ്പിറ്റലിൽ പരിശോധിച്ചിട്ട് പീഡിയാട്രീഷ്യനോ എമർജൻസി വിഭാഗത്തിലെ ഡോക്ടർമാരോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ എടുക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കണ്ടുവരാവുന്ന ഒരു കാര്യമാണ് സെപ്റ്റിക് ഷോക്ക് അഥവാ ഇൻഫെക്ഷൻ കൂടുന്ന കാര്യങ്ങൾ. അപ്പം ഈ സമയത്ത് നമുക്ക് വീട്ടുകാർക്ക് അത് എങ്ങനെ മനസ്സിലാക്കും? കുഞ്ഞിന് പനിയാണ്, പനി കൂടുമ്പോൾ ഇവരുടെ ശരീരം വളരെ ചെറുതാണ്. അപ്പം അണുബാധ പെട്ടെന്ന് തന്നെ ശരീരം ഒട്ടാകെ സ്പ്രെഡായിട്ട് അവർക്ക് സെപ്സിസ് എന്ന് പറയുന്ന അവസ്ഥ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സെപ്സിസ് വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിന്റെ രക്തസമ്മർദ്ദം വളരെ കുറഞ്ഞു പോയി കഴിഞ്ഞാലാണ് സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുക. സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുമ്പം കുഞ്ഞ് കുറച്ച് ശരീരം നീലിച്ച പോലെയോ കുറച്ച് വെളർച്ച പോലെയൊക്കെ കുഞ്ഞുങ്ങളിൽ കണ്ടുവരാം. കുഞ്ഞുങ്ങളുടെ ബ്ലഡ് പ്രഷർ പരിശോധിക്കുന്ന സമയത്ത് ബ്ലഡ് പ്രഷർ കുറവായിരിക്കാം. അതുപോലെ കുഞ്ഞ് ഭയങ്കര മയക്കമായിരിക്കും, പാല് കുടിക്കത്തില്ല, എന്ത് കൊടുത്താലും കുഞ്ഞ് കഴിക്കാത്തൊരവസ്ഥയൊക്കെ ആയിരിക്കും. അത്രയൊക്കെ ആവുന്ന കുഞ്ഞുങ്ങളിൽ നമ്മൾ ഒരിക്കലും ഇൻഫെക്ഷൻ കൂടിയതാണ് എന്ന് നമുക്ക് ബോധം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അഡ്മിറ്റ് ആക്കണം, ആന്റിബയോട്ടിക്സ് ഒക്കെ പോകേണ്ടതായിട്ട് വരും. പിന്നെ വീട്ടുകാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം കുഞ്ഞിന് പനിയാണ്, ജലദോഷമാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അണുബാധയുണ്ട്, നിങ്ങൾ ആന്റിബയോട്ടിക് സിറപ്പ് കൊടുക്കണം എന്നൊക്കെ പറയും. അപ്പം സിറപ്പ് എഴുതി കൊടുത്താൽ പോലും ഇപ്പൊ രാവിലെ എഴുതി കൊടുത്താൽ അവർ പറയും ശരി അപ്പൊ വൈകുന്നേരം മുതൽ കൊടുത്തു തുടങ്ങാം, അല്ലെങ്കിൽ ഇന്നിനിപ്പൊ കൊടുക്കണ്ട, നാളെ മുതൽ കൊടുക്കാം. അപ്പോഴൊക്കെ പറ്റുന്ന പ്രശ്നം ഈ കുഞ്ഞിന്റെ പനി കുറയുകയില്ല. കുഞ്ഞിന്റെ താപനില, ശരീരത്തിന് താപനില കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിന് ജന്നി പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ മറ്റൊരു പ്രവണത നമ്മൾ കണ്ടുവരുന്നത് കുഞ്ഞിനെ ഇപ്പം നാളെ രാവിലെ ഡോക്ടറിനെ കാണിക്കണം, അപ്പൊ നാളെ രാവിലത്തെ പനിയുടെ മരുന്ന് കൊടുക്കത്തില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഉടനെ ചിലപ്പോൾ ഡോക്ടറിനെ കാണാൻ പറ്റിയെന്ന് വരില്ല. ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ നമ്മൾ ചിലപ്പം കാത്തു നിന്നിട്ടായിരിക്കും കാണാൻ പറ്റുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില സാഹചര്യത്തിൽ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പം പനിയുടെ മരുന്ന് ഇവർ കൊടുക്കില്ല. കൊടുക്കാത്തതിന്റെ കാരണം പനിയുടെ തീവ്രത ഡോക്ടറിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് മിക്ക മാതാപിതാക്കളും പറയാറുള്ളത്. പനിയുടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പനി എത്രത്തോളം ഉണ്ട് എന്ന് അളന്ന് നോക്കുമ്പോൾ തെർമോമീറ്ററിൽ കാണിക്കത്തില്ല. അതുകൊണ്ട് പനിയുടെ മരുന്ന് കൊടുക്കാതെ കൊണ്ടുവരും. ഇത്തരം കുഞ്ഞുങ്ങളും അവിടെ വെയിറ്റിംഗ് ലോഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കാണാറുണ്ട്, പനി കൂടി ജന്നി വരാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ നിമിഷവും വിലയേറിയതാണ്. ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനാവുന്ന ഏതൊരു കാര്യവും നമ്മൾ വീട്ടുകാർ തന്നെയാണ് ആദ്യമേ മുൻകരുതലോടുകൂടി ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തിട്ട് വേണം എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. നമുക്ക് ചെയ്യാൻ കാര്യമായിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക തന്നെയാണ് വേണ്ടത്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജീന ബദർ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
3: നമുക്കിനി മാർഗം കളി എന്ന ചിത്രത്തിൽ ബിപിൻ ജോർജ് പാടിയ ഒരു ഗാനം കേൾക്കാം. രചന അബീൻ റേ, സംഗീതം ഗോപി സുന്ദർ.

0: ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഇനി എന്നും നിന്റെ ഓർമ്മകൾ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന L. ഗോപികൃഷ്ണൻ, സംഗീതം ജെറി അമൽദേവി.

0: MRT ഹോം മീറ്റ്സിലെ ബ്രാസ് മേള, മിസ്സിയിലെ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം മീറ്റ്സ്, മെയിൻ റോഡ്, ചാല.

0: സമയം 7 മണി കഴിഞ്ഞ 30 മിനിറ്റ്. നമസ്തേ ആനന്ദപുരി, തുടരുകയാണ്
1: തൊഴിൽ ദർശനം.
2: ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹോസ്പിറ്റാലിറ്റി മോണിറ്റർ, ടൂറിസം മോണിറ്റർ എന്നീ തസ്തികകളിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. 30 ഒഴിവുണ്ട്. ടൂറിസം മോണിറ്റർ ഒഴിവ് 6. യോഗ്യത: ടൂറിസത്തിൽ 3 വർഷത്തെ ബിരുദം, ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും, ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ 1 വർഷത്തെ ഡിപ്ലോമയും, 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 35 വയസ്സ്. കവിയരുത്. തെലങ്കാന, ഒഡീഷ എന്നിവിടങ്ങളിൽ വിവിധ ദിവസങ്ങളിലായാണ് അഭിമുഖം സംഘടിപ്പിക്കുന്നത്. പൂരിപ്പിച്ച അപേക്ഷാ ഫോം, ബന്ധപ്പെട്ട രേഖകളും അഭിമുഖ സമയത്ത് ഹാജരാക്കണം. തെലങ്കാനയിൽ ഒക്ടോബർ 9-നും ഒഡീഷയിൽ ഒക്ടോബർ 6-നുമാണ് അഭിമുഖം. ഹോസ്പിറ്റാലിറ്റി മോണിറ്റർ ഒഴിവ് 22. യോഗ്യത:

0: ഹോസ്പിറ്റാലിറ്റി ആന്റ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷനിൽ BSc അല്ലെങ്കിൽ കൾണറി ആർട്സിൽ BBA, MBA അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് ആന്റ് കാറ്ററിംഗ് സയൻസിൽ BSc അല്ലെങ്കിൽ ടൂറിസം ആന്റ് ഹോട്ടൽ മാനേജ്മെന്റിൽ MBAയും ബന്ധപ്പെട്ട മേഖലയിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 28-നും 35 വയസ്സിനും ഇടയിൽ. തെലങ്കാനയിൽ ഒക്ടോബർ 8-നും ഒഡീഷയിൽ ഒക്ടോബർ 5-നുമാണ് അഭിമുഖം. അപേക്ഷാ ഫോം, അഭിമുഖ സ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.irctc.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.irctc.com. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ പ്രൈം മിനിസ്റ്റർ ഇന്റേൺഷിപ്പ് സ്കീമിന്റെ ഭാഗമായുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിവിധ വിഷയങ്ങളിലും ട്രേഡുകളിലുമായി 227 ഒഴിവുണ്ട്. ITI ട്രേഡ്സ് ഒഴിവ് 92, ഇലക്ട്രീഷ്യൻ 10, ഫിറ്റർ 10, വെൽഡർ 9, മെഷീനിസ്റ്റ് 8, ഇലക്ട്രോണിക് മെക്കാനിക് 4, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 2, ഡ്രാഫ്റ്റ്സ്മാൻ 4, മെക്കാനിക്കൽ 2, സിവിൽ 2, പെയിന്റർ ജനറൽ മറൈൻ 4, മെക്കാനിക് മോട്ടോർ വെഹിക്കൾ 2, ഷീറ്റ് മെറ്റൽ വർക്കർ 10, ഷിപ്പ് റൈറ്റ് വുഡ് കാർപ്പന്റർ വുഡ് വർക്ക് ടെക്നീഷ്യൻ 6, മെക്കാനിക് ഡീസൽ 5, പൈപ്പ് ഫിറ്റർ പ്ലംബർ 6, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് മെക്കാനിക് ടെക്നീഷ്യൻ 1, മറൈൻ ഫിറ്റർ 5, ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ 2, മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇന്റേൺ 4. യോഗ്യത 10-ാം ക്ലാസ് ജയവും ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITIയും. 10-ാം ക്ലാസ്, ഒഴിവ് 80. യോഗ്യത 10-ാം ക്ലാസ് ജയം. HSC ITI, ഒഴിവ് 27. ഇന്റേൺ വെയർഹൌസ് അസിസ്റ്റന്റ്, യോഗ്യത +2 JM അല്ലെങ്കിൽ ITI. ഡിപ്ലോമ, ഒഴിവ് 16. സിവിൽ 2, ഇലക്ട്രിക്കൽ 2, ഇലക്ട്രോണിക്സ് 2, ഇൻസ്ട്രുമെന്റേഷൻ 2, മെക്കാനിക് 2, കാറ്ററിംഗ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് 2, ഫാർമസി 2, നഴ്സിംഗ് 2. യോഗ്യത കേന്ദ്ര സംസ്ഥാന സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ടെക്നോളജി. ഗ്രാജുവേഷൻ, ഒഴിവ് 11. ക്ലറിക്കൽ, യോഗ്യത പെർഫോമിംഗ് ആർട്സ്, ബിടെക് ഒഴികെ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. പോസ്റ്റ് ഗ്രാജുവേഷൻ, ഒഴിവ് 1. ഹിന്ദി, യോഗ്യത MA ഹിന്ദി അല്ലെങ്കിൽ വിവർത്തനം ഒരു വിഷയമായി ഹിന്ദിയിലുള്ള MA. പ്രായം എല്ലാ വിഷയം അല്ലെങ്കിൽ ട്രേഡുകളിലേക്കും 18-നും 25 വയസ്സിനും ഇടയിൽ. IIM, NIT, IISC തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയവർക്ക് അപേക്ഷിക്കാനാകില്ല. CA, CMA, CS, MBBS, PhD തുടങ്ങിയ ഉന്നത യോഗ്യതയുള്ളവരും നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അപ്രന്റിസ്ഷിപ്പ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരും അപേക്ഷിക്കാൻ അർഹരല്ല. മുൻപ് NATS അല്ലെങ്കിൽ NAPS വഴി പരിശീലനം പൂർത്തിയാക്കിയവർ, കുടുംബ വാർഷിക വരുമാനം 12 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർ എന്നിവർക്കും ഇന്റേൺഷിപ്പിന് അവസരം ലഭിക്കില്ല. കൂടാതെ അപേക്ഷകരുടെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും സ്ഥിരം സർക്കാർ ജോലിയുണ്ടെങ്കിലും ഇന്റേൺഷിപ്പിന് അയോഗ്യതയായി കണക്കാക്കും. https://pminternship.mca.gov.in PMIS പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://pminternship.mca.gov.in. രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ 30. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinshipyard.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinshipyard.in.
1: തൊഴിൽ ദർശനം.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
1: തിങ്കൾ മുതൽ വെള്ളിവരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: നമുക്കിനി ബിജു നാരായണനും ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. ഇത് ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്ന ചിത്രത്തിലേതാണ്. ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: പാട്ടും പൊരുളും.
2: രചന കുരീപ്പുഴ സജീവ്.

മലയാള ചലച്ചിത്ര ഗാന ശാഖയ്ക്ക് അമൂല്യമായ സംഭാവനകൾ നൽകി അകാലത്തിൽ പൊലിഞ്ഞുപോയ അതുല്യ പ്രതിഭയാണ് ഗിരീഷ് പുത്തഞ്ചേരി. ജന്മസിദ്ധമായ പ്രതിഭ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട കവിയായിരുന്നു അദ്ദേഹം. വായനയിൽ നിന്നും ജീവിതാനുഭവങ്ങളിൽ നിന്നും നേടിയ വിശാലമായ പദസമ്പത്തും വൈകാരികമായ സൂക്ഷ്മജ്ഞാനവും അദ്ദേഹത്തിന് പാട്ടെഴുത്ത് അനായാസമാക്കി. മികച്ച കഥാകൃത്തും തിരക്കഥാകൃത്തുമാണ് അദ്ദേഹം. 1989 തൊട്ടുള്ള 2 പതിറ്റാണ്ടിനുള്ളിൽ 1500-ലധികം ഗാനങ്ങൾ രചിക്കുകയും അവയിൽ ഭൂരിഭാഗവും മലയാളി മനസ്സിന്റെ പ്രിയ ഗാനങ്ങളായി മാറുകയും ചെയ്തു. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് 7 തവണ നേടിയ ഗിരീഷ് പുത്തഞ്ചേരി 2010 ഫെബ്രുവരി 10 കേരളത്തിലെ ഗാനപ്രേമികളെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. പുത്തഞ്ചേരിയുടെ പ്രതിഭയുടെ മുദ്ര പതിഞ്ഞ അതിമനോഹരമായ ഒരു ഗാനമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്.

1996 പുറത്തിറങ്ങിയ ഈ പുഴയും കടന്ന് എന്ന കമൽ ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച രാത്തിങ്കൽ പൂത്താലി ചാർത്തി എന്ന ഗാനം വരികളുടെ ഗൃഹാതുര ഭംഗികൊണ്ടും ഉത്കൃഷ്ടമായ സംഗീത മാധുരി കൊണ്ടും ഏറെ ശ്രദ്ധേയമായി. അനശ്വര സംഗീതജ്ഞനായ ജോൺസൺ മാസ്റ്ററാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത്.

കൊട്ടാരമായാലും പാഴ്ക്കുടിലായാലും അവിടേക്ക് നിർമ്മല ചിത്തയായ ഒരു നവവധു കടന്നുവരുന്നത് ജീവിത സുഹൃതമാണ്. കഥാസന്ദർഭമനുസരിച്ച് ഇവിടെ നാലില്ല കോലായും പൂവേളിപ്പുൽപ്പായും ആയെന്നേ ഉള്ളൂ. അകമേയും പുറമേയുമുള്ള സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിക്കുവാൻ ആദി കവി മുതൽ ആശ്രയിക്കുന്നത് പ്രകൃതിയെയാണ്. രാത്യങ്ങൾ പൂത്താലി ചാർത്തിയും കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടിയും ഇല്ലത്തെ പൂവേളിപ്പുൽപ്പായിൽ നവമി നിലാവായി അവൾ ശോഭിക്കുന്നു. വർണ്ണനയ്ക്കപ്പുറം വാക്കുകൾ ഹൃദ്യമായ ആശയങ്ങളെ ധ്വനിപ്പിക്കുകയാണ്. രാത്തിങ്കൾ പൂത്താലി ഇപ്പോൾ നടന്ന വിവാഹത്തെ സൂചിപ്പിക്കുമ്പോൾ നക്ഷത്ര നിറദീപം നവവധുവിന്റെ കണ്ണുകളിലെ ആകാംക്ഷയും പ്രതീക്ഷയും കൗതുകവുമെല്ലാം ഭംഗിയായി ധ്വനിപ്പിക്കുന്നു. നാലില്ല കോലായിൽ നവമി നിലാവായി വിടർന്നു എന്നെഴുതുമ്പോൾ നവവധുവിന്റെ ശരീരകാന്തി മാത്രമല്ല ഹൃദയ നൈർമല്യവും ആ വാക്കിലുണ്ട്. മാറിൽ രാത്തിങ്കൾ പൂത്താലി ചാർത്തിയും കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടിയും ഒരു പൗർണമി രാത്രിയെപ്പോലെ മനോഹരിയായി അവൾ മുന്നിൽ നിൽക്കുന്നു.

സാധ്വിയായ നളിനിയെ വർണ്ണിക്കുമ്പോൾ ദേവതാരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇന്ദുവിന്റെ ഏകരശ്മി പോലെ എന്നാണ് കുമാരനാശാൻ എഴുതുന്നത്. ശരീരത്തിനപ്പുറം മനസ്സിന്റെ കാന്തിയെയാണ് അത് പ്രകാശിപ്പിക്കുന്നത്. എന്നാൽ അതുകൊണ്ടും തൃപ്തനാകാതെ നെഞ്ചിൽ നറുജപ തീർത്ഥമായി നീ നിറഞ്ഞു എന്ന് ഗിരീഷ് പുത്തഞ്ചേരി പാടുമ്പോൾ അതിനപ്പുറം എന്തു വിശുദ്ധിയാണ് ആ നവോഢയ്ക്ക് ചാർത്തിക്കൊടുക്കാൻ കഴിയുക. തീർത്ഥജലം പോലെ പരിശുദ്ധയാണവൾ. തന്നെ അവൾ എത്ര അഗാധമായി സ്വാധീനിച്ചുവെന്നതിന്റെയും വീടിനെയും ജീവിതത്തെയും അവളുടെ ശുഭകരമായ സാമീപ്യം എങ്ങനെയെല്ലാം മാറ്റിയെന്നതിന്റെയും സൂക്ഷ്മവും സൗന്ദര്യാത്മകവുമായ ചിത്രീകരണമാണ് അനുപല്ലവിയും ചരണവും.

നിരാശയുടെ പാഴിരുൾ വീണ നാലുകെട്ടിൽ അവളുടെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി. നോവിന്റെ മാറാല മൂടിയ മനസ്സിന്റെ മച്ചിൽ അവൾ ഐശ്വര്യ ദേവതയായി. ഇപ്രകാരം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, വേദനയിൽ നിന്ന് ആനന്ദത്തിലേക്കും, വിഷാദത്തിൽ നിന്ന് ഉത്സവ തിമിർപ്പിലേക്കും അയാളുടെ ജീവിതം അവൾ മാറ്റിയെഴുതി. ചരണത്തിലെത്തുമ്പോൾ പാട്ടിന് മനഃശാസ്ത്രപരമായ ആഴം കൂടി കൈവരുന്നു. യുവമിഥുനങ്ങൾ കൂടുതൽ അടുക്കുന്നതിന്റെയും ശരീരം പ്രണയഭാവത്തിന്റെ മലർവാടിയായി മാറുന്നതിന്റെയും ഹൃദ്യമായ ആവിഷ്കാരമാണത്.

0: കാവടിയാടുന്ന കൺതടവും കസ്തൂരി ചോരുന്ന കവിളിണയും അവളുടെ മുഖത്ത് പുതുതായി വന്നുദിച്ച പ്രണയഭാവത്തിന്റേതാണ്. മധുരമായി കടാക്ഷിക്കുന്ന കണ്ണുകളും പ്രണയസുരഭിലമായ കവിളുകളും ചന്ദനം തോൽക്കുന്ന മാരടവും അവളെ മറ്റൊരു ശ്രീലക്ഷ്മിയാക്കി. താമരപ്പൂവു പോലെ മൃദുവായ വിരൽ കൊണ്ട് സ്നേഹാർദ്രമായി അവൾ തൊടുമ്പോൾ തരളമായ സ്വപ്നങ്ങൾ തനിത്തങ്കമായി.
1: താമരപ്പൂവിരൽ നീ തൊടുമ്പോൾ തരളമെൻ സ്വപ്നവും തനിത്തങ്കമായി.
0: സ്നേഹം അഗാധവും സത്യസന്ധവുമായൊരു ഹൃദയവികാരമായി ഉയരുമ്പോൾ ജീവിതം എത്രമേൽ വിശിഷ്ടമാവുന്നു എന്നതിന്റെ സാക്ഷാത്കാരമാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഈ ഗാനസൃഷ്ടി. ആ ആത്മസാക്ഷാത്കാരത്തെ നിർവൃതിയുടെ പരകോടിയിലെത്തിച്ച ജോൺസൺ എന്ന സംഗീതജ്ഞനെയും മനസ്സാൽ നമസ്കരിക്കട്ടെ.

0: മറ്റൊരു മനോഹര ഗാനവുമായി അടുത്തയാഴ്ച.
1: വല്ലത്ത്, ഇതാ ഒരു ചോദ്യം. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1-2 പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.

0: ഇപ്പോൾ കേട്ട ഗാനം പാടിയത് യേശുദാസും അമ്പിളിയും. ചിത്രം എന്റെ ഗ്രാമം. ഗാനരചന ശ്രീമൂലനഗരം വിജയൻ. സംഗീതം വിദ്യാധരൻ.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും 140 കോടി ജനങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമ്പദ്വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ അംഗീകാരം നൽകിയ 1.86 ലക്ഷം കോടി രൂപയുടെ ഗ്രീൻ എനർജി കോറിഡോർ ഘട്ടം 3 പദ്ധതിയെ സ്വാഗതം ചെയ്ത് ഐക്യരാഷ്ട്രസഭ. രാജ്യത്തെ വൈദ്യുതി ഗ്രിഡുകൾ ശക്തിപ്പെടുത്തുന്നതിനും ബാറ്ററി സ്റ്റോറേജ് വികസിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നെതർലാൻഡ്സ് കൃഷിമന്ത്രി സിൽവിയോ എർക്കൻസുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. കാർഷിക മേഖലയിലെ സഹകരണം വിലയിരുത്തുന്നതിനും പുതിയ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുന്നതും യോഗത്തിൽ ചർച്ചയായി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ പ്രചാരണ പരിപാടി സമഗ്രയുടെ 2ാം പതിപ്പ് ഇന്ന് പാലക്കാട് പറളിയിൽ മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. വനിതകൾക്ക് പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പ, മുതിർന്ന പൌരന്മാർക്ക് ജീവൻധാര സീനിയർ സെക്യൂർ വായ്പ എന്നിവയുടെ വിതരണ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തും. പാർട്ടി പ്രവർത്തകർക്കെതിരെ പോലീസ് ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുകയാണെന്ന് ആരോപിച്ച് BJP സംസ്ഥാന നേതൃത്വം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. അക്രമസംഭവങ്ങളിൽ പോലീസ് സ്വീകരിച്ച തെറ്റായ നടപടികൾ DGP ശ്രദ്ധയിൽപ്പെടുത്തിയതായി BJP നിർവാഹക ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. കോട്ടയം MC റോഡിൽ കുറവിലങ്ങാട് ജംഗ്ഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്ന് മുതൽ ഗതാഗത നിയന്ത്രണം. കോഴ മുതൽ കുറവിലങ്ങാട് പള്ളിക്കവല വരെ വാഹന ഗതാഗതം ഭാഗികമായി നിരോധിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെയും പുരുഷ വിഭാഗം ഹോക്കി ഫൈനലിൽ ഇന്ത്യ മലേഷ്യയും നേരിടും. സെയിലിംഗിൽ മാഹി വർമ്മ, കൈറ്റിയ എന്നിവരും ഇന്ന് ഫൈനൽ മത്സരത്തിനിറങ്ങുന്നുണ്ട്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 3A മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂ ചണ്ഡീഗഡിലാണ് മത്സരം. FM ന്യൂസ് എയർലൈൻസിന് 10 മണിക്ക്.

0: നമസ്തേ അനന്തപുരിയിൽ ഇപ്പോൾ ബിജു മേനോനും ലാലും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ചേട്ടായിസ്, ഗാനം എഴുതിയത് രാജീവ് നായർ, സംഗീതം ദീപക് ദേവ്.
1: ഏറുനോട്ടം ഇതെന്തിന് വെറുതെ, ഏറ്റു പറഞ്ഞാൽ തീരൂലേ. ചെമ്പ് കൂട്ടിയ തകിട് മിനുക്കി മിന്നുകൊടുത്തത് പുകിലായോ?
2: നീ എന്നെ നേമം പഠിപ്പിക്കാൻ നിൽക്കണടാ,
1: എന്നാ താഴ്ത്തി പറ.

0: ഇപ്പോൾ ഇന്നത്തെ ചോദ്യവും അതിനുള്ള ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്? ശരിയുത്തരം, മിർസ ഫക്രുൽ ഇസ്ലാം അലാംഗീർ. ശരിയുത്തരം ഒരിക്കൽ കൂടി പറയാം, മിർസ ഫക്രുൽ ഇസ്ലാം അലാംഗീർ. രാജ്യത്തിന്റെ 23-ാമത് പ്രസിഡന്റാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രതിനിധിയായ ഇദ്ദേഹം. താരിഖ് റഹ്മാനാണ് നിലവിലെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി.
1: തിങ്കൾ മുതൽ വെള്ളിവരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൌഖ്യം.
0: ഇനി സുജാത പാടിയ ഒരു ഗാനത്തിലേക്ക്. ചിത്രം ദ ട്രെയിൻ. ഗാനമെഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം ശ്രീനിവാസ്.

0: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
1: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
2: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
0: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
2: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
1: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: ഇട്ടാപ്പള്ളി ഏജൻസീസ്.
4: നമസ്തേ. അനന്തപുരിയിൽ ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
5: ലാൽ ബഹദൂർ ശാസ്ത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിലെ മുഗൾ സരായിൽ ജനിച്ചു. പഠനം കാശി വിദ്യാപീഠത്തിൽ. 1926 ശാസ്ത്രി എന്ന ബഹുമതി ലഭിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനത്തിലും സത്യാഗ്രഹങ്ങളിലും പങ്കെടുത്തിരുന്ന അദ്ദേഹത്തിന് നിരവധി തവണ ജയിൽവാസം അനുഭവിക്കേണ്ടതായി വന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉത്തർപ്രദേശിലെ ആഭ്യന്തരമന്ത്രിയായി, പിന്നീട് കേന്ദ്ര റെയിൽവേ മന്ത്രിയായി. ജവഹർലാൽ നെഹ്റുവിന്റെ മരണശേഷം 1964 ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ലളിതമായ ജീവിതം കൊണ്ട് ശ്രദ്ധേയനായ അദ്ദേഹം 2.5 വർഷക്കാലം ഇന്ത്യയെ നയിച്ചു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഇന്ത്യക്ക് സമ്മാനിച്ചത് ശാസ്ത്രിയാണ്. 1966 ജനുവരി 11 ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചു. മരണശേഷം രാജ്യം അദ്ദേഹത്തെ ഭാരതരത്നം നൽകി ആദരിച്ചു.
6: We will have to take a long-term view of measure for civil defense. Improvisations at short notice are not good enough. And considerable thought will be given to this matter, especially in respect of the border areas. The people can play an important role by volunteering themselves for services in this connection. Their response has already been commendable. We have been receiving a large number of voluntary contributions every day to the defense fund. These are most welcome and we greatly appreciate the gesture of the donors. In the coming days and weeks, we must make a realistic reappraisal of our plans and policies. If the experience of the recent past holds any lesson for us all, it is this: we must endeavor to be as self-reliant as possible. In the ultimate analysis, it is the strength of the nation itself which matters most and which is our best safeguard. The responsibility for this endeavor

0: countries of the world, except those who are clear partisans, have recognized that India had to act in the recent hostilities purely in self-defense to meet a wanton and naked aggression upon our territories.
1: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ശബ്ദം.

0: ഇപ്പോൾ കേൾക്കാം നമുക്ക് ചുറ്റും. നീറ്റ് യു ജി മൂന്നാം റൌണ്ട് അലോട്ട്മെന്റ് ഫലം MCC പ്രസിദ്ധീകരിച്ചു. വിശദ വിവരങ്ങൾക്ക് MCC.NIC.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ചരിത്ര ഗവേഷണ കൌൺസിൽ നടപ്പാക്കുന്ന ഓൺലൈൻ ഡിജിറ്റൽ ആർക്കൈവ് പദ്ധതിയിലേക്ക് ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ചരിത്രം, മലയാളം എന്നീ വിഷയങ്ങളിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ളവർക്ക് വിശദമായ ബയോഡേറ്റ സഹിതം kchrdkp@gmail.com എന്ന ഇമെയിൽ വഴി അപേക്ഷിക്കാം. ഗതാഗത നിയമലംഘനത്തിന് മോട്ടോർ വാഹന വകുപ്പോ പോലീസോ തയ്യാറാക്കിയ ചല്ലാനുകൾ 50% മാത്രം തുക ഒടുക്കി തീർപ്പാക്കാനുള്ള അവസരം വീണ്ടും നൽകുന്നു. 2026 മാർച്ച് 31 മുൻപ് തയ്യാറാക്കിയ എല്ലാ ചല്ലാനുകളും 1 നവംബർ മുതൽ 2027 ജനുവരി 31 വരെയുള്ള സമയത്തിനിടെ തീർപ്പാക്കാവുന്നതാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഭോപ്പാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റിൽ 2027-29 അധ്യയന വർഷ MBA പ്രോഗ്രാമിന് ബിരുദധാരികൾക്ക് December 31 മുൻപായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് IIFM.AC.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. തിരുവനന്തപുരം ചാക്ക ഗവൺമെന്റ് ITIയിൽ ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ എയർ കാർഗോ, ഷിപ്പിംഗ് ആന്റ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ ആന്റ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. വിശദവിവരങ്ങൾക്കായി 9074303488 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9074303488. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
2: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: അടുത്തതായി യേശുദാസ് പാടിയത് ചിത്രം ദ്രാവിഡൻ, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

0: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും.
0: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
1: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
0: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
2: സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്.

0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: ശാന്ത തലേന്നാൾ കഴിഞ്ഞതെല്ലാം ഓർത്തുനോക്കി. സന്ധ്യ മയങ്ങുന്നതുവരെ എല്ലാം ക്രമത്തിൽ തന്നെ നടന്നു. അപ്പോഴാണ് ആ ഗ്രഹപ്പിഴക്കാരൻ മുസൽമാൻ ഓടി വന്നറിയിച്ചത് വിശ്വനാഥൻ ജയിലിലകപ്പെട്ടിരിക്കുന്നുവെന്ന്. ഏത് വിശ്വനാഥൻ? അതിപ്പോഴും അറിഞ്ഞുകൂടാ. ഈ വലിയ ലോകത്തിൽ എത്ര വിശ്വനാഥന്മാരുണ്ടാവും?

0: അത് ഏതൊരു തെണ്ടിച്ചക്കനായിരിക്കും. അങ്ങനെ പലതും ആലോചിച്ച് സമാധാനിക്കാൻ നോക്കിയതാണ്, പക്ഷേ സമാധാനം വന്നില്ല. ആകെ അട്ടിമറിഞ്ഞു. മറന്നതൊക്കെ ഓർമ്മ വരികയാണ്. അവസാനം അത് വിശ്വമായിരിക്കുമോ? ഉറക്കം പിടിക്കുന്നതുവരെ മനസ്സ് പിറുപിറുത്തു. ജയിലിൽ വെളിച്ചമുണ്ടാകുമോ? അതിരുകളടഞ്ഞ ഗുഹയാണോ? ജയിൽ പുള്ളികളെ അടിക്കുമോ? അങ്ങനെ പുലരാറായപ്പോഴാണ് അവൾ ഉറങ്ങിയത്. ഇതിനിടയിൽ കാർത്തികേയൻ വരുന്നതും താൻ ഉറങ്ങിക്കഴിഞ്ഞോ എന്ന് അന്വേഷിച്ചതും വിളക്ക് താഴ്ത്തിപ്പോയി കിടന്നതും എല്ലാം അവൾ അറിഞ്ഞിരുന്നു. ശാന്ത ഉറങ്ങിയോ എന്ന അയാളുടെ തണുത്ത ചോദ്യം കേട്ടപ്പോൾ മരക്കട്ട കൊണ്ട് ഒരു ഏറു കൊണ്ടപോലെ തോന്നി. ഇല്ലടോ വിഡ്ഢി എന്ന് ഉള്ളിൽ കരുതുകയും ചെയ്തു. പക്ഷേ നിശബ്ദമായി കിടന്നതേയുള്ളൂ. അരനാഴികയ്ക്കുള്ളിൽ ആ പോത്തന്റെ കൂർക്കം വലി അവൾ കേട്ടു. പിന്നീട് അഞ്ചോ ആറോ തവണ അവളുടെ നീഗ്രോ അലർന്നതും കേട്ടു. അവനു മാത്രമാണ് ഒരു സഹഭാവമുള്ളത് എന്ന് അപ്പോഴൊക്കെ വിചാരിക്കുകയും ചെയ്തു. ശാന്ത നിശബ്ദനായി കണ്ണും തുറച്ചു നിൽക്കുന്ന നീഗ്രോവിനെ ഒന്ന് നോക്കി. മിടുക്കൻ. കോണിപ്പടിയിൽ നിന്ന് കേട്ട കാലടി ശബ്ദം അവളെ ആലോചനകളിൽ നിന്നുണർത്തി. അവൾ സാരിയൊന്ന് ശരിപ്പെടുത്തി നേരെയിരുന്നു. കാർത്തികേയൻ അകത്തേക്ക് വന്നു. അയാൾ ഫാക്ടറിയിലേക്ക് പോകാൻ ഉടുത്തൊരുങ്ങിക്കഴിഞ്ഞിരുന്നു. ശാന്തയുടെ നേരെ നോക്കി ഒന്ന് മന്ദസ്മിതം തൂകി. ശാന്ത ഉണർന്നോ? ആ തണുത്ത ചോദ്യം കേട്ടപ്പോൾ മുഖത്തൊരാട്ടി കൊടുക്കാനാണ് തോന്നിയത്. പക്ഷേ അവളൊന്നും മൂളിയതേയുള്ളൂ. ഞാൻ ഫാക്ടറിയിലേക്ക് പോകുന്നു, നെക്ടൈ ശരിപ്പെടുത്തുന്നതിനിടയിൽ കാർത്തികേയൻ പറഞ്ഞു. അയാളെ വിട്ടോ? പെട്ടെന്ന് ശാന്ത ചോദിച്ചു. ആരെ? ഇന്നലെ വെറുതെ പിടിച്ച് ജയിലിലിട്ടു എന്നു പറഞ്ഞ ആ ആളെ? ആ പേര് ഉച്ചരിക്കാതെ കഴിക്കാൻ അവൾ യത്നിക്കുകയായിരുന്നു. വിട്ടിട്ടുണ്ടാവാം, ഞാൻ ഇൻസ്പെക്ടർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് വരുമ്പോൾ അതറിഞ്ഞു വരണം. വരാം. എന്നിട്ട് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, ശാന്ത അയാളെ അറിയുമോ? നാട്ടിലുള്ള മനുഷ്യരെയൊക്കെ ഞാനെങ്ങനെ അറിയാൻ? പരുഷമായിരുന്നു ആ ചോദ്യം. നിരപരാധിയായ ഒരു മനുഷ്യനെ ദ്രോഹിച്ചിട്ട് ആ പാപം കൈക്കൊള്ളേണ്ടെന്ന് വെച്ച് പറഞ്ഞു. ഭാര്യയുടെ മനോഭാവം ദിവാൻജിക്ക് ഇഷ്ടമായി. അവൾ ആർദ്രചിത്തയാണല്ലോ. അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കോണിയിറങ്ങി. അയാളുടെ പോക്ക് നോക്കിക്കൊണ്ട് നിന്ന ശാന്ത പെട്ടെന്ന് മുഖം തിരിച്ച് മുറിയിലേക്ക് തന്നെ പോന്നു. അപ്പോൾ അവളുടെ നീഗ്രോ ഒന്നലറി. അതവളെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ശാന്ത ഏന്തി നിന്ന് ആ നീഗ്രോവിന്റെ താടിക്ക് താളം പിടിച്ചുകൊണ്ട് പറഞ്ഞു, പൂവക്കിരി, നീ അയാളെ പേടിപ്പിക്കുന്നുണ്ട് അല്ലേ?
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
7: വിളക്ക് മാത്രമല്ല, കുക്ക് വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ ടി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മോളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
8: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
9: ആര്യശാല സുബ്ബയ്യ ജ്വല്ലറി ഇന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
10: സുബ്ബയ്യ ജ്വല്ലറി സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
9: സുബ്ബയ്യ ജ്വല്ലറി ആര്യശാല.
11: ഇപ്പോൾ കേൾക്കാം തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് മൃതിമധുരം.
12: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
13: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
14: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
13: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണതല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
11: പ്രിയ ശ്രോതാക്കളെ, തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക്

ഏവർക്കും സ്വാഗതം. ഒരേ ആശയം പകരുന്ന ഗാനങ്ങളിൽ ഇന്ന് സിനിമാ പേരിൽ ഹിറ്റായ ഒരുപാട് ഗാനങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചില ഗാനങ്ങൾ ഇന്ന് കേൾപ്പിക്കാം. ആദ്യം സുഖമോ ദേവിയിലെ ഗാനം. യേശുദാസ് പാടിയ ഈ ഗാനം എഴുതിയത് ONV, സംഗീതം രവീന്ദ്രൻ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: നമസ്തേ. അനന്തപുരിയിൽ ഇനി കേൾപ്പിക്കുന്നത് ഹരിചരൺ പാടിയൊരു ഗാനം, ചിത്രം എസ്ര. ഗാനമെഴുതിയത് ഹരി നാരായണൻ, സംഗീതം രാഹുൽ രാജ്.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: അടുത്തതായി എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം കാലചക്രം. ഗാനമെഴുതിയത് കൈതപ്രം, സംഗീതം സോനു ശിശുപാൽ.

ഇന്നത്തെ നമസ്തേ ആനന്ദപുരി സമാപിക്കുകയാണ്. പരിപാടിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ദീപ. നമസ്തേ ആനന്ദപുരി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 9 മണി വരെ ആനന്ദപുരി FM-ൽ മാത്രം. ആകാശവാണി ആനന്ദപുരി FM, സമയം 9 മണി.

0: അടുക്കളയിലെ സൂപ്പർ സ്റ്റാറായ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇപ്പോൾ കേൾക്കാം ഗാനോപഹാരം. ഈ സ്നേഹോപഹാരത്തിൽ ഇന്ന് കേൾപ്പിക്കുന്നത് 2011 2020 ഇടയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം വാടാമലി എന്ന ചിത്രത്തിൽ ചിത്രയും യു ക്രിഷും പാടിയ ഗാനം. രചന വയലാർ ശരചന്ദ്ര വർമ്മ, സംഗീതം ശ്യാം ബാലകൃഷ്ണൻ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഇനി മധു ബാലകൃഷ്ണനും സുജാതയും പാടിയ ഗാനം ചിത്രം വൈഡൂര്യം. ഗാനം എഴുതിയത് ഗിരീഷ് മുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഇന്ന് ഗാനഭാരത്തിൽ ഒരു ഗാനം കൂടി. ഈ ഗാനത്തിന്റെ

0: 101.9 ആകാശവാണി അനന്തപുരി FM സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സബ്കി യോജന, സബ്കാ വികാസ് എന്ന ആശയത്തിൽ രാജ്യത്ത് 2.42 ലക്ഷത്തിലധികം പ്രത്യേക ഗ്രാമസഭകൾ ചേർന്നു. പഞ്ചായത്തുകൾക്ക് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുകൾ വിപുലീകരിക്കുക, സുസ്ഥിര വരുമാനത്തിലൂടെ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുക, സ്വത്തവകാശം ഉറപ്പുവരുത്തുക, തൊഴിൽ സംരക്ഷണ മാർഗ്ഗങ്ങൾ കൈവരിക്കുക തുടങ്ങിയവ പ്രധാന ചർച്ചാ വിഷയങ്ങളായി. സംസ്ഥാനത്തെ 1200 തദ്ദേശ സ്ഥാപനങ്ങൾക്കും സ്വന്തമായി ഔദ്യോഗിക വെബ്സൈറ്റ് സംവിധാനം നിലവിൽ വന്നു. വെബ്സൈറ്റുകളും QR കോഡ് അധിഷ്ഠിത സിറ്റിസൺ ഫീഡ്ബാക്ക് സംവിധാനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. രാജ്യാന്തര ജലസസ്യ സമ്മേളനം കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ആരംഭിച്ചു. ദേശീയ സംസ്ഥാന ജൈവ വൈവിധ്യ അതോറിറ്റി, സംസ്ഥാന സയൻസ് കൌൺസിൽ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് സമ്മേളനം. 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പട്ടികജാതി വകുപ്പ് നടപ്പാക്കുന്ന പഞ്ചമി ഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല പ്രഖ്യാപനം ഇന്ന്. പാലക്കാട് കോങ്ങാട് മുനിക്കുന്ന ഊരിൽ ഉച്ചയ്ക്ക് മന്ത്രി KA തുളസി പദ്ധതി പ്രഖ്യാപിക്കും. സൌദി അറേബ്യയിലെ തായിഫ് റാനിയ റോഡിൽ ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളി നഴ്സുമാർ ഉൾപ്പെടെ 5 പേർ മരിച്ചു. കോട്ടയം സ്വദേശികളായ ജെയ്സി മോൾ മാത്യു, ജോബിന ജോണി എന്നിവരാണ് മരിച്ച മലയാളികൾ. പാലക്കാട് സംസ്ഥാന സ്കൂൾ കായികമേള Group 7 മത്സരങ്ങളുടെ 1-ാം ദിനം പിന്നിടുമ്പോൾ റോളർ സ്കേറ്റിംഗിൽ പാലക്കാട് മുന്നിൽ, ആർച്ചറി സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂരും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരവുമാണ് മുന്നിൽ. ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ലോങ് ജംപ് താരം ശ്രീശങ്കറിന് പാലക്കാട് ജന്മനാട്ടിൽ സ്വീകരണം. ജപ്പാനിൽ നിന്ന് തിരിച്ചെത്തിയ ശ്രീശങ്കറിന് നാട്ടുകാരും കായികപ്രേമികളും കായിക താരങ്ങളും ചേർന്നാണ് സ്വീകരണം നൽകിയത്. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ ഇന്ത്യ പാക് പോരാട്ടം അല്പസമയത്തിനകം ആരംഭിക്കും. സെമിയിൽ ശ്രീലങ്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 11 മണിക്ക്.

ഇപ്പോൾ കേൾക്കാം പുത്തൻ പാട്ടുകൾ. ആദ്യം കേൾപ്പിക്കുന്നു അവരാച്ചൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിലെ ഗാനം. പാടിയവർ സിൽ ശ്രീറാം, സെബാ ടോമി. ഗാനമെഴുതിയത് സുഹൈൽ കോയ. സംഗീതം സനൽ ദേവ്.

അടുത്ത ഗാനത്തിന്റെ രചന ശ്യാമ മുരളീധരൻ, സംഗീതം മുജീബ് മജീദ്. ഭദ്രാരജൻ പാടിയത് ചിത്രം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ.

ഇനി ഒറിജിനൽ എന്ന ചിത്രത്തിലെ ഗാനം. കവിത കളിയപ്പൻ പാടിയത്, രചന മുത്തു, സംഗീതം ഇലക്ട്രോണിക് കിളി.

ഇനി കേൾപ്പിക്കുന്നത് ജെയിംസ് തകരയും അശോക് പൊന്നപ്പനും പാടിയ ഗാനം ചിത്രം ഒരു ദുരൂഹ സാഹചര്യത്തിൽ. രചന രതീഷ് ബാലകൃഷ്ണൻ, സംഗീതം ഡോൺ വിൻസെന്റ്.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള മിസ്സിയില്ലേ? കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ, എല്ലാ മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5,000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാര.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: പുത്തൻ പാട്ടുകൾ തുടരുകയാണ്. നമുക്കിനി ഹരിചരണം ആരതിയും പാടിയ ഗാനം കേൾക്കാം. രചന ജസ് ജോയ്, സംഗീതം രോഹിത് ഗോപാലകൃഷ്ണൻ, ചിത്രം ആരം.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണവ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 13,675 രൂപ നിരക്കിലും പവന് 1,09,400 രൂപ നിരക്കിലും. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
1: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
3: പുത്തൻ പാട്ടുകൾ തുടർന്ന് കേൾക്കാം. വൈക്കം വിജയലക്ഷ്മി പാടിയതാണിത്. ചിത്രം അച്യുത അവതാരം. ഗാനമെഴുതിയത് ഹരീഷ് മേനോൻ. സംഗീതം MS പ്രസന്നകുമാർ.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: അടുക്കളയിലെ സൂപ്പർ സ്റ്റാർ ആയ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: പുത്തൻ പാട്ടുകൾ തുടരുകയാണ്. ഇനി ഹിഷാം അബ്ദുൾ വഹാബ് പാടിയ ഒരു ഗാനം, ചിത്രം ബട്ടർഫ്ലൈ ഗേൾ. രചന അജീഷ് ദാസൻ, സംഗീതം ആനന്ദ് മധുസൂദൻ.

ഇനി കേൾക്കൂ. സേതുമാധവൻ പാലാഴി രചിച്ച് സി ജെ കണ്ണൻ സംഗീതം നൽകിയ ഗാനം, വൈക്കം വിജയലക്ഷ്മിയും സംഘവും പാടിയത് ചിത്രം അവൾ.

ഇന്നൊരു പുത്തൻ പാട്ടുകൂടിയുണ്ട്. അത് നിത്യാമാമൻ പാടിയതാണ്. ചിത്രം എ ഒ ടി. ഗാനമെഴുതിയത് അരുൺ ഏലാദ്. സംഗീതം ജി വി പ്രകാശ്.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അഞ്ചാമത് കൗഡില്യ എക്കണോമിക് കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പാലുൽപാദനം പ്രോത്സാഹിപ്പിക്കാൻ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ സംഘടിപ്പിക്കുന്ന ഗോപാലക് സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി ഡോ മോഹൻ യാദവും ഇന്ന് പങ്കെടുക്കും. മൃഗസംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച വനിതാ ക്ഷീരകർഷകരെ അമിത്ഷാ ആദരിക്കും. സംസ്ഥാനത്തെ പട്ടിക വിഭാഗങ്ങൾക്ക് ലൈഫ് പദ്ധതിക്ക് പുറമെ പ്രത്യേക ഭവന പദ്ധതിയും ഭൂമിയും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. എറണാകുളത്ത് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവേദിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും സ്പോൺസർഷിപ്പിലൂടെയാണ് തീരുമാനിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDF സംവിധാനം ആകെ അലങ്കോലമായതും BJPക്കും RSSനും അനുകൂലമായ തീരുമാനങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും അദ്ദേഹം പാലക്കാട്ട് ആരോപിച്ചു. റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള വ്യാപനം കുറയുന്നതായി റിപ്പോർട്ട്. കുറച്ചു ദിവസങ്ങളായി പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. സ്വർണവില പവന് 800 രൂപ താഴ്ന്ന് 1,09,400 രൂപയായി. 13,675 രൂപയാണ് ഗ്രാമിന്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 17th സ്വർണം. വനിതാ ഗോൾഫിൽ പ്രണവി ഉൾസ് ആണ് സ്വർണം നേടിയത്. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസ് ഇന്ത്യ പാക് T20 ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 7 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 93 റൺസ് എടുത്തു. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 12 മണിക്ക്.

0: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: കർണാടക സംഗീതം അതിന്റെ അത്യുന്നതങ്ങളിൽ നിന്നിരുന്ന 19-ാം നൂറ്റാണ്ടിലാണ് സുബ്രഹ്മണ്യൻ എന്ന നീലകണ്ഠ ശിവൻ ജീവിച്ചിരുന്നത്. പഴയ തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായ പത്മനാഭപുരത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. തേവാരം, തിരുവാചകം, രാമനാമ കീർത്തനങ്ങൾ തുടങ്ങിയവ വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം സ്വായത്തമാക്കി. കൃതികളും മറ്റും രചിക്കുന്നതിൽ ചെറുപ്രായത്തിലെ തന്നെ കഴിവ് പ്രകടിപ്പിച്ച അദ്ദേഹം ഭജനകളിലും മതപ്രഭാഷണങ്ങളിലും പലപ്പോഴും മുഴുകി. ഒരു തികഞ്ഞ ശിവഭക്തനായിരുന്ന നീലകണ്ഠ ശിവൻ ഏകദേശം 2000-ത്തോളം സംഗീതരചനകൾ നടത്തി. ഖമാസ്, മുഖാരി, ഖരഹരപ്രിയ, നാട്ടക്കുറിഞ്ചി തുടങ്ങിയ രാഗങ്ങളിൽ ഒട്ടനവധി കൃതികൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. തെരഞ്ഞെടുത്ത ഏതാനും നീലകണ്ഠ ശിവൻ കൃതികൾ ഇന്നത്തെ ഗാനകൈരളിയിലൂടെ നമുക്ക് ആസ്വദിക്കാം. കമലാ കൈലാസനാഥൻ, സുധാവർമ്മ, പാൽക്കുളങ്ങര അംബികാദേവി, ജി സീതാലക്ഷ്മി, കെ ആർ കേദാരനാഥൻ, ആർ കൃഷ്ണസ്വാമി, എസ് രത്നാകരൻ, ചേർത്തല ഗോപാലൻ നായർ എന്നിവർ ചേർന്ന് പാടിയിരിക്കുന്നു.

0: നീലകണ്ഠ ശിവൻ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് MP, നിർവഹണ സഹായം ആര്യലക്ഷ്മി R.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം. എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
0: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഫാം ടു സിറ്റി
5: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50.
4: ഫാം ടു സിറ്റി മറക്കാതെ കേൾക്കും.

0: കേൾക്കുക ഫാം ടു സിറ്റി.
1: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
2: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
7: വിളക്ക് മാത്രമല്ല, കുക്ക് വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. MRP ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മോളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്.
8: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRP ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിൽസൺ.

ഇനി നമുക്ക് വെക്കേഷൻ എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന സോഹൻ റോയ്, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
1: ആര്യശാല സുബ്ബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാറ് കേട്ടു.
2: സുബ്ബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ. മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബ്ബയ്യ ജ്വല്ലറി, ആര്യശാല.
3: രവിശങ്കറും സുജാതയും പാടിയത്. ചിത്രം സാഫല്യം. കൈതപ്രത്തിന്റെ രചനയും എം ജി രാധാകൃഷ്ണന്റെ സംഗീതവും.

0: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
1: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
2: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
0: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
2: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
1: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി പിട്ടാപ്പിള്ളിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: പിട്ടാപ്പിള്ളി ഏജൻസീസ്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: വിജയ് യേശുദാസ് പാടിയത് ചിത്രം ഗ്രാൻഡ് മാസ്റ്റർ. ഇക്കാലത്തിന്റെ രചന ചിറ്റൂർ ഗോപി, സംഗീതം ദീപക് ദേവ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം നവമാധുരിയിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സാമ്പത്തിക സാമൂഹിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയരൂപകർത്താക്കൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ 5-ാമത് കൌടില്യ എക്കണോമിക് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി OJ ജനീഷ് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നാരോപിച്ച് BJP ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അൽലേക്കർക്ക് പരാതി നൽകി. കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കെതിരായ ക്രിമിനൽ ഗൂഢാലോചനയിൽ മന്ത്രിക്കും പങ്കുണ്ടെന്നും നടപടി എടുക്കണമെന്നുമാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടതെന്ന് മുതിർന്ന പാർട്ടി നേതാവ് PK കൃഷ്ണദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യമൊന്നാകെ തെറ്റുകാരനാണെന്ന് കരുതുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സംരക്ഷിക്കുന്ന BJP നൽകിയ പരാതിയെ കാര്യമായി എടുക്കുന്നില്ലെന്ന് മന്ത്രി OJ ജനീഷ്. അവർ പരാതി നൽകിക്കോട്ടെയെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മഹാരാഷ്ട്രയിൽ രാവിലെ ഭൂചലനമുണ്ടായി. പാൻഗ്രാഷിന്റെ മേഖലയിൽ 9:43 റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. മുട്ടിൽ മരമുറിക്കേസിൽ ദുരൂഹത വർദ്ധിക്കുന്നതായി മന്ത്രി ഷിബു ബേബി ജോൺ. വ്യക്തമായ നിയമലംഘനം ഉണ്ടായിട്ടും കേസിൽ കൂടുതൽ ദുരൂഹത ഉണ്ടാക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ലോങ് ജംപ് താരം M ശ്രീശങ്കറിനെ മന്ത്രി KA തുളസി അഭിനന്ദിച്ചു. രാവിലെ ശ്രീശങ്കറിന്റെ വീട്ടിലെത്തിയാണ് മന്ത്രി അഭിനന്ദിച്ചത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ സമ്മേളനം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. 200 അംഗങ്ങളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏഷ്യൻ ഗെയിംസ് പുരുഷവിഭാഗം ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഉച്ചകഴിഞ്ഞ 3:30 മലേഷ്യയെ നേരിടും. പാകിസ്ഥാനെ 3-4 തോൽപ്പിച്ചാണ് ഇന്ത്യ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 1 മണിക്ക്.

സഹ്യാദ്രിയിലെ ചുവന്ന പൂക്കൾ എന്ന ചിത്രത്തിനുവേണ്ടി അഭിരാമി അജയ് പാടിയ ഗാനമാണ് നവര മാധുരിയിൽ ഇന്നാദ്യം. ഈ ഗാനത്തിന്റെ രചന രവി നായർ, സംഗീതം ഗിരീഷ് നാരായണൻ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഫെജോ പാടിയത് ചിത്രം അതിഭീകര കാമുകൻ. സംഗീതം ബിപിൻ അശോക്.

ഇനി വിലായത്ത് ബുദ്ധ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ്, പാർവതി മീനാക്ഷി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന വിനായക് ശശികുമാർ, സംഗീതം ജേക്സ് ബിജോയ്.

0: സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: മുടികൊഴിച്ചിലിന്റെ കാരണങ്ങൾ. പൂജപ്പുര ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മുൻ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാക്വലിൻ എ സംസാരിക്കുന്നു.
2: നീളത്തിലുള്ളതും കറുത്തിരുണ്ടതും ഇടതൂർന്നതുമായ തലമുടി ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ കാണില്ല. എന്നാൽ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോവുകയെന്നത് ശ്രമകരം തന്നെയാണ്. ഫലപുഷ്ടിയുള്ള നിലത്തെ നല്ല വിളവ് ലഭിക്കുകയുള്ളൂ എന്നതുപോലെ തന്നെയാണ് നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ തലമുടി നന്നായി വളരുകയും നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ. പോഷകാംശങ്ങളെല്ലാം അടങ്ങിയ സമീകൃത ആഹാരം ശരീരത്തിനെന്ന പോലെ തലമുടിക്കും വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ തലയിലെ തൊലിയും മുടിയും പൊടി വിയർപ്പ് തുടങ്ങിയ അഴുക്കുകൾ ഒഴിവാക്കി വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ഉറക്കമിളയ്ക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുന്നത് പോലെ തന്നെ തലമുടി കൊഴിയുന്നതിനും കാരണമാണ്. നിത്യവുമുള്ള കുളി, വ്യക്തിശുചിത്വം എന്നിവ വളരെ കൃത്യമായി പാലിക്കണം. തലയിൽ ചൂടുവെള്ളം ഒഴിച്ചുള്ള കുളി ഒഴിവാക്കുക. നിത്യവും തലയോട്ടിയിൽ എണ്ണ തേക്കുന്നത് തലമുടിയുടെയും കണ്ണിന്റെയും ആരോഗ്യത്തിനും ഓർമ്മക്കുറവ്, ഉറക്കക്കുറവ് എന്നിവ ഉണ്ടാകാതിരിക്കാനും നല്ലതാണ്. ഈർപ്പവും എണ്ണയും വിയർപ്പും കലർന്നതായ തലയോട്ടിയിലെ ചർമ്മത്തിൽ പെട്ടെന്ന് തന്നെ രോഗാണുബാധ ഉണ്ടാകുന്നു. ഇങ്ങനെ ബാധിക്കുന്ന സാധാരണവും അസാധാരണവുമായ രോഗങ്ങൾ മുടികൊഴിച്ചിലിന് കാരണമാകുന്നു. ശുദ്ധദൂർവാദികേരം, ദൂർത്തുരപത്രാദികേരം, വരാചൂർണം, വില്വാദി ഗുളിക, ത്രിഫലാദികേരം, മാലത്യാദികേരം, ഏലാദി ചൂർണം, പഞ്ചതിക്തകം കഷായം, ഗുളൂച്ചിയാദി കഷായം, മഞ്ചിഷ്ടാദി കഷായം തുടങ്ങിയ ആയുർവേദ ഔഷധങ്ങൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമനുസരിച്ച് ഉപയോഗിക്കുന്നത് ഇത്തരം രോഗങ്ങളിൽ ഉപകാരപ്രദമാണ്. ഇന്നത്തെ തിരക്കേറിയ സാഹചര്യത്തിൽ എന്നും യാത്ര ചെയ്യേണ്ടി വരുന്നവരാണ് ഏറെയും. വീടിന് പുറത്തെ അന്തരീക്ഷത്തിലെ പൊടി, പുക തുടങ്ങിയ മാലിന്യങ്ങൾ തലയോട്ടിയിലെ എണ്ണമയത്തിലും ഈർപ്പത്തിലും ലയിച്ച് ഒരു പാട സൃഷ്ടിക്കുന്നു. ഇത് ഫംഗസിനും പേൻ, ചെള്ള് തുടങ്ങിയ കീടങ്ങൾക്കും മറ്റ് രോഗാണുക്കൾക്കും വളരാനുള്ള മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനാൽ വ്യക്തിശുചിത്വത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് ശേഷം നാം വീട്ടിലെത്തിയാൽ കുളിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. സാധാരണയായി മുതിർന്നവരിലാണ് കൂടുതലായും മുടികൊഴിച്ചിൽ കാണുന്നത്. എങ്കിലും ഇന്ന് കുട്ടികളിലും ഇത്തരം രോഗങ്ങൾ കണ്ടുവരുന്നു. ഏകദേശം 50 മുതൽ 100 വരെ തലമുടി ഒരു ദിവസം കൊഴിഞ്ഞു പോകും, പകരം കിളിർത്ത് വരികയും ചെയ്യുന്നു. ഇതിൽ കൂടുതൽ എണ്ണം പോയാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും കാരണം മനസ്സിലാക്കേണ്ടതുമാണ്. ചില രോഗാവസ്ഥകളിൽ കൊഴിഞ്ഞുപോകുന്ന മുടി കിളിർത്ത് വരുന്നു. മറ്റു ചില രോഗങ്ങളിൽ മുടി എന്നേക്കുമായി പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ് മുടി പൊഴിയുന്നത് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓരോ പ്രാവശ്യവും തലമുടി ചീകുമ്പോഴും ചീപ്പിൽ ധാരാളമായി മുടി ഊരി വരിക, മുടി വകഞ്ഞു മാറ്റുമ്പോൾ വകുപ്പിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ വീതി കൂടിയതായി തോന്നുക, നെറ്റിയിലെ മുടി അഥവാ ഹെയർലൈൻ പുറകോട്ട് കയറി നെറ്റി വലുതായതായി കാണുക, തലയിൽ പലയിടങ്ങളിലും വൃത്താകൃതിയിൽ മുടി പൊഴിഞ്ഞതായി കാണുക, അതിൽ ചൊറിച്ചിലുണ്ടായിരിക്കുക, മുടി കട്ടകട്ടകളായി ഊരിപ്പോവുക, തലയോട്ടിയിലെ ചർമ്മത്തിൽ വേദനയോ തുടർച്ചയായി ചൊറിച്ചിലോ ഉണ്ടാവുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് മുടി കൊഴിച്ചിലിന് പരിഹാരം തേടേണ്ടതാണ്. സാധാരണയായി തലയോട്ടിയിലെ തൊലിയെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. താരൻ അഥവാ ഡാൻഡ്രഫ്, സെബോറിക് ഡെർമറ്റൈറ്റിസ്, ശിശുക്കളിൽ കാണുന്ന ക്രേഡിൽ ക്യാപ്, അലോപേഷ്യ, കഷണ്ടി അഥവാ ബാൾഡ്നെസ് എന്നിവയാണ് മറ്റുള്ളവ. പേൻ, ചെള്ള് എന്നിവയും പ്രമേഹം, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം, തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ എന്നിങ്ങനെ ഹോർമോണുകളെ ബാധിക്കുന്ന രോഗങ്ങളും പോഷകാംശത്തിന്റെ കുറവും വിറ്റാമിനുകളുടെ കുറവും മുടികൊഴിച്ചിലിന് ഇടയാക്കുന്നു. ഇതിനു പുറമെ ജനിതക കാരണങ്ങളാലും അലോപേഷ്യ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. മുടി പൊഴിച്ചിലിന് കാരണമായി കാണുന്ന രോഗങ്ങളിൽ സർവ്വസാധാരണം താരൻ അഥവാ ഡാൻഡ്രഫ് തന്നെയാണ്. കൂടുതൽ എണ്ണമയമുള്ളതും തീരെ എണ്ണമയമില്ലാത്തതുമായ ചർമ്മം താരൻ ഉണ്ടാകുന്നതിന് സാധ്യത കൂട്ടുന്നു. ഈ എണ്ണയും മറ്റും തിന്ന് ജീവിക്കുന്ന മലാസേഷ്യ എന്ന ഇനം ഫംഗസ് അഥവാ യീസ്റ്റ് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന ചില ഹെയർ

0: തേച്ച് കുതിർത്ത ശേഷം തുടച്ചു കളഞ്ഞാൽ ഇത് ഇളകിപ്പോകുന്നതാണ്. ഇത് ഒരു പകരുന്ന രോഗവുമല്ല. നവജാത ശിശുക്കളിലെ സ്കാൽപ്പിൽ, അതായത് തലയോട്ടിയിലെ തൊലിയിൽ കൂടുതലായി എണ്ണമയം ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടോ മലാസിയേസിയ എന്ന ഫംഗസ് അഥവാ യീസ്റ്റ് ബാധിക്കുന്നത് കൊണ്ടോ ആണ് ഈ സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ഇത് വരുന്ന ഭാഗത്തെ മുടി പൊഴിഞ്ഞു പോയാലും അത് വീണ്ടും കിളിർത്ത് വരുന്നതുമാണ്. മുതിർന്നവരിലെ താരൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചീപ്പിലൂടെയും പൊതുവായ തോർത്ത്, തലേണ എന്നിവയിലൂടെയും പകരുന്നു. ചീകുമ്പോൾ ഉണങ്ങിയ പൊടി പോലെ ഇളകി വരിക, അതിയായി ചൊറിച്ചിലുണ്ടായിരിക്കുക, നെറ്റിയിലും മുഖത്തും മുഖക്കുരുകൾ ഉണ്ടാവുക, പീലി, പുരികം, കഴുത്ത്, തോള് എന്നിവിടങ്ങളിലും താരന്റെ പൊടിയും ചൊറിച്ചിലും ഉണ്ടാവുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ തലയിൽ താരനുണ്ടെന്ന് സംശയിക്കേണ്ടതാണ്. മറ്റു രോഗങ്ങളെപ്പോലെ തന്നെ ഇതും തുടക്കത്തിൽ തന്നെ ചികിത്സിക്കേണ്ടതുമാണ്. സോറിയാസിസിലും മറ്റും കാണുന്നത് പോലെ മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, അതിയായ ചൂട്, തണുപ്പ് എന്നിവ താരൻ വർദ്ധിക്കാൻ ഇടയാകുന്നു. ജനിതകമായ കാരണങ്ങളാലും മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നു. അലോപേഷ്യ ഇതിനൊരുദാഹരണമാണ്. ഇത് പലതരത്തിൽ കാണുന്നു. ആൻഡ്രോജെനിക് അലോപേഷ്യ എന്ന ഇനത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മെയിൽ പാറ്റേൺ, ഫീമെയിൽ പാറ്റേൺ എന്നീ രീതികളിൽ മുടി പൊഴിഞ്ഞ് കഷണ്ടി ഉണ്ടാകുന്നു. ഫീമെയിൽ പാറ്റേൺ എന്ന രീതിയിലുള്ള കഷണ്ടിയിൽ സ്ത്രീകളുടെ തലയിൽ മുടികളുടെ എണ്ണം വളരെ കുറയുകയും വകുപ്പിന്റെ വീതി കൂടി വരികയും ചെയ്യുന്നു. അതിന് കാരണം വകുപ്പിന് ഇരുവശങ്ങളിലുമുള്ള മുടികൾ കൂടുതലായി പൊഴിഞ്ഞു പോകുന്നത് തന്നെയാണ്. പുരുഷന്മാരിൽ ഇത് എം ആകൃതിയിൽ കണ്ടുവരുന്നു. മറ്റൊരു തരമായ അലോപേഷ്യ അരിയേറ്റ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അതായത് ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥ തന്നെ ശരീരത്തിലെ ഹെയർഫോളിക്കിളുകളെ നശിപ്പിക്കുന്നു. ഇത് മുടിയുടെ നാശത്തിന് കാരണമാകുന്നു. ഇത് തലയിൽ പല സ്ഥലത്തും ചെറുതും വലുതുമായ വൃത്താകൃതിയിൽ മുടി പൊഴിച്ചിൽ ഉണ്ടാക്കുന്നു. ഇത് കൺപീലികളെയും പുരികത്തെയും ബാധിച്ച് അവിടുത്തെ മുടികളും പൊഴിഞ്ഞു പോകാൻ ഇടയാക്കുന്നു. ചില രോഗങ്ങളുടെ ചികിത്സയിൽ ചെയ്യുന്ന റേഡിയേഷൻ, കീമോതെറാപ്പി എന്നിവ മൂലം മുടി പൊഴിച്ചിൽ ഉണ്ടാകാറുണ്ട്. ഇത് അനാജൻ എഫ്ലൂവിയം എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ നഷ്ടപ്പെടുന്ന മുടികൾ ചികിത്സ കഴിയുന്നതോടെ തിരിച്ചു വരുന്നതായും കാണുന്നുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളോ അപകടങ്ങളോ മനസ്സിനുണ്ടാക്കുന്ന സമ്മർദ്ദം മൂലം തലമുടി അതിയായി പൊഴിയുന്നതാണ് ടീലോജൻ എഫ്ലൂവിയം. ശാരീരികവും മാനസികവുമായ ടെൻഷനാണ് ഇതിന് പ്രധാനമായ കാരണം. ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങളാണ് ഇതിലേക്ക് നയിക്കുന്നത്. റിംഗ് വേവിന്റെ സാന്നിധ്യം കാരണം തലയോട്ടിയിലെ ചർമ്മം പാടെ പോലെ ചൊറിഞ്ഞ് ഇളകിപ്പോകുന്നു. ഇത് അധിക നാൾ ചികിത്സിക്കാതിരുന്നാൽ ഈ പാടകൾ വളർന്ന് ഇതിൽ പഴുപ്പ് നിറയുകയും കുമിളകളായി പൊട്ടുകയും ചെയ്യുന്നു. ഇതുമൂലം തലമുടി ബലമില്ലാതാവുകയും പെട്ടെന്ന് പൊട്ടി നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇതിനു പുറമെ കൂടുതൽ ബലം വരത്തക്ക രീതിയിൽ വലിച്ച് കെട്ടിവെക്കുന്നത് തലമുടിയിൽ ടെൻഷൻ അഥവാ വലിവ് വരാനിടയാക്കുകയും തലമുടി കൊഴിയാനിടയാവുകയും ചെയ്യുന്നു. ഇതാണ് ട്രാക്ഷൻ അലോപേഷ്യ. യഥാസമയം രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ വലിയ ചികിത്സകളിലേക്ക് പോകാതെ ഇരിക്കാനും ഇവയിൽ പലതും സ്വയം നിയന്ത്രിക്കാനും പൂർണമായും ഭേദമാക്കുവാനും കഴിയുന്നതാണ്.
1: മുടികൊഴിച്ചിലിന്റെ കാരണങ്ങൾ. പൂജപ്പുര ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മുൻ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാക്വലിൻ എ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാരും സുജാതയും പാടിയത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഏഷ്യൻ ഗെയിംസിൽ റിക്കർവ് വനിതാ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണമെഡൽ നേടുന്ന

ആദ്യ ഇന്ത്യക്കാരിയായി ചരിത്രം കുറിച്ച കുക്കും അനിൽ മോഹോദിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. ഗെയിംസിൽ ടീം ഇനങ്ങളിൽ രണ്ട് മെഡലുകൾ നേടി കുക്കും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 18 സ്വർണവും 26 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ 80 മെഡലുകളുമായി ഏഷ്യൻ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 5-ാം സ്ഥാനത്തെത്തി. ഗെയിംസ് നാളെ സമാപിക്കും. ഇന്ത്യ യുഎസ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഷിക്കാഗോ, മിഷിഗൺ, ഒഹായോ എന്നിവിടങ്ങളിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നെതർലാൻഡ്സ് കൃഷിമന്ത്രി സിൽവിയോ എക്കൻസുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. കാർഷിക മേഖലയിലെ സഹകരണം വിലയിരുത്താനും പുതിയ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കാനും യോഗത്തിൽ ചർച്ചയായി. കോഴിക്കോട്ടെ അവയവ മാറ്റിവയ്ക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ട് വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള ഹാർട്ട് കെയർ സൊസൈറ്റി സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട്ട് ജൂബിലി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടി സമഗ്രയുടെ 2-ാം പതിപ്പ് പാലക്കാട് പറളിയിൽ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ സമാപനവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ പരാതികളെല്ലാം പരിഹരിക്കുമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. യുഡിഎഫ് ഗവൺമെന്റ് സുസ്ഥിരമായി തന്നെ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ നീന്തൽ മത്സരത്തിനിടെ മേൽക്കൂര തകർന്ന സംഭവം അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉത്തരവിട്ടു. ഇന്നലെ വൈകിട്ടായിരുന്നു മേൽക്കൂര തകർന്നത്. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2 മണിക്ക്.

ഇപ്പോൾ ഈണപ്പോക്കൂട ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. ഈണപ്പൂക്കൂടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 2 മണിവരെ വാട്സാപ്പിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. 8281423005 എന്ന നമ്പറിലൂടെ ശബ്ദ സന്ദേശങ്ങൾ അയക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വാട്സാപ്പിലൂടെ സന്ദേശങ്ങൾ അയക്കൂ, ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കൂ. ഈണപ്പൂക്കോടിയിലെ ആദ്യ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് വർക്കലയിൽ നിന്നും രേവതി അനിൽകുമാറാണ്. കൗരവർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനത്തിനാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഇനി പൂഴനാട് നിന്നും വിമല തോമസ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സോപാനം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും മഞ്ജുവും പാടിയത്. രചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: യേശുദാസും ചിത്രയും സിദ്ധാർത്ഥ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനത്തിനായി ഈണപ്പൂക്കുടയിലൂടെ സന്ദേശം അയച്ചിരിക്കുന്നത് നെല്ലിവിള നിന്നും ശ്രീകലയാണ്. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഇനി നമുക്ക് അഴൂരിൽ നിന്നും സുജിത് ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അച്ചാണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

തിരുമല നിന്നുള്ള ശൈലജയുടെ പ്രിയഗാനമാണ് ഇനി കോകിലം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത്. രചന ചിറ്റൂർ ഗോപി, സംഗീതം വിൽസൺ.

0: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലെ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
3: കിളിമാനൂരിൽ നിന്നും സൂമിയ, ജയൻ, അഭിഷേക്, അനുശ്രീ എന്നീ ശ്രോതാക്കൾ സന്ദേശം അയച്ചിരിക്കുന്നത് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാനായാണ്. ഈ ഗാനത്തിന്റെ രചന കെ ജയകുമാർ, സംഗീതം രവി ബോംബെ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
1: ഇനി മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ സംഗീതം രവി ബോംബെ. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് പൂജപ്പുറത്തു നിന്നും ശ്രീകുമാരി.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഒക്ടോബർ 5 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321, 9496555

0: 6321. മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 9496596321.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: ഇനി വർക്കല നിന്നും അശ്വതി, കണ്ണൻ, വൈഷ്ണവ് എന്നീ ശ്രോതാക്കളുടെ പ്രിയ ഗാനം കേൾക്കാം. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

ഇനി മലയങ്കിഴിൽ നിന്നുള്ള നീതു ശ്രീകുമാറിന്റെ പ്രിയഗാനം കേൾക്കാം. അന്ന എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന ഷിബു ചക്രവർത്തി, സംഗീതം മൌസേ ബച്ചൻ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ.

0: തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് ഇനി. ഈ ഗാനത്തിന് രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് മൊട്ടമൂട് നിന്നും സുനിൽ, അനിത, അമ്പാടി എന്നീ ശ്രോതാക്കൾ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഈണപ്പൂക്കൂട പൂർണ്ണമാകുന്നു. സമയപരിമിതി മൂലം സന്ദേശങ്ങളിലെ ഗാനങ്ങൾ എല്ലാം ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. പരിഭവിക്കേണ്ട, സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അനന്തപുരി FM ന്റെ നന്ദി അറിയിക്കുന്നു. ഇനി പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സൗമ്യ MR.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് 12 വർഷം പൂർത്തിയാക്കി. 2014 വിജയദശമി ദിനത്തിലാണ് പരിപാടിയുടെ ആദ്യ എപ്പിസോഡ് പ്രക്ഷേപണം ചെയ്തത്. സംസ്ഥാന സ്കൂൾ ഗെയിംസിലെ വീഴ്ചയിൽ കായിക വകുപ്പിന് പങ്കില്ലെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. സംഭവത്തിൽ അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട് എന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ സ്ഥാനം ആർ ശ്രീലേഖ രാജിവച്ചു. ഇതോടെ BJP അംഗങ്ങളുടെ എണ്ണം 49 കുറഞ്ഞു. അസൌകര്യങ്ങൾ സൂചിപ്പിച്ച് കൌൺസിലർ ശ്രീലേഖയുടെ കത്ത് ലഭിച്ചുവെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ്. എന്നാൽ രാജിക്കത്ത് കൊടുക്കേണ്ടത് കോർപ്പറേഷൻ സെക്രട്ടറിക്കാണെന്നും രാജേഷ് പറഞ്ഞു. സംസ്ഥാന ഭരണത്തിന്റെ നിയന്ത്രണം ലീഗിന്റെ കൈയിലെന്ന് BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ. പുതിയോ കേരളം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ UDFൽ നിന്നും ജനങ്ങൾക്ക് കിട്ടിയതെല്ലാം മുഖത്തേറ്റ അടികളാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 3-ാമത് കണ്ണൂർ ലിറ്റററി ഫെസ്റ്റ് അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റ് നാളെ സമാപിക്കും. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന് കുത്തേറ്റ സംഭവത്തിൽ ഭീകരപ്രവർത്തനം നടത്താൻ ശ്രമിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന UAE അറ്റോർണി ജനറൽ ഡോക്ടർ ഹമ്മദ് സെയ്ദ് അൽ ഷംസി. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് T20 പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. പാകിസ്ഥാനെ 19 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 5 മണിക്ക്.

0: നേർമൊഴി.
1: പ്രിയ ശ്രോതാക്കളെ, അഭിനേതാവും തിരക്കഥാകൃത്തുമായ ആനന്ദ് മന്മഥനാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം മനീഷ് എം പി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചില നടന്മാർ സ്ക്രീനിൽ വളരെ ഗ്രാൻഡ് ഇൻട്രൊഡക്ഷനുമായിട്ട് വരും. ചില ആളുകൾ വളരെ പതുക്കെ വന്ന് ക്യാരക്ടർ റോളുകളായി നമ്മുടെ മനസ്സിലേക്ക് ഇടം നേടി. ഒരു ദിവസം നമുക്ക് തോന്നും, ഇയാളെ നമുക്ക് നല്ല പരിചയമുണ്ടല്ലോ. അത്തരത്തിലൊരു അതിഥിയാണ് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത്, ശ്രീ ആനന്ദ് മന്മഥൻ. സ്വാഗതം.
3: താങ്ക് യു. ആൻഡ് ആ ഇൻട്രൊഡക്ഷൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. സന്തോഷമുണ്ട്, അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്.
2: അതാണല്ലോ സത്യം. വളരെ കുറേശ്ശെ പതുക്കെ പതുക്കെ പതുക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഇടം നേടുന്നത് ആനന്ദ്. എന്റെ ചോദ്യം, ഈ അടുത്തിടെ നടത്തിയ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നാണ് ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. കാരക്കാർമുറി ഷൺമുഖൻ എന്ന ക്യാരക്ടർ മമ്മൂട്ടിക്ക ബ്ലാക്ക് എന്ന സിനിമയിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്നിരിക്കണം ആനന്ദ്. അപ്പോ ആ എക്സൈറ്റ്മെന്റ് മുഴുവനും കൊണ്ടാണ് ആ കാമിയോ റോളിന്റെ കൂടെ നിൽക്കുന്ന ഫ്രെയിമിൽ ഞാനുണ്ട് എന്നൊരു എക്സൈറ്റ്മെന്റ് ആനന്ദ് ലോകത്തിനോട് വിളിച്ചു പറയുന്നത്. ആ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നമുക്ക് തുടങ്ങിയാലോ.
3: അത് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ, എനിക്ക് തോന്നുന്നു 7-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലോ പഠിക്കുകയാണ്. അപ്പൊ അന്നോട്ട് തന്നെ ഈ സിനിമയുടെ വലിയൊരു ആരാധനയാണ്. സിനിമ കണ്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ സിനിമ കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്നതൊക്കെ ഈ പറയുന്ന പോലെ രഞ്ജിത് സാറിന്റെ പടങ്ങളും ഉദയകൃഷ്ണ ചേട്ടൻ എഴുതിയ പടങ്ങളും മമ്മൂക്കിയും മോഹൻലാലും, അങ്ങനെയാണ് നമ്മൾ സിനിമയിലോട്ട് വരുന്നത്. ഇതിൽ എനിക്ക് ഭയങ്കര ലോട്ടറി ആയിരുന്നു. ഈ 3 പേരോട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ലോ ആൻഡ് ഓർഡർ എന്നുള്ള സിനിമയിൽ. അപ്പൊ അതിൽ രഞ്ജിത് സാറ് എഴുതുന്ന ഡയലോഗ്സും ഉണ്ട് അതിൻ്റെ അകത്ത്. ഉദയകൃഷ്ണ ചേട്ടനാണ് അതിന്റെ സ്ക്രിപ്റ്റ് നോക്കുന്നെങ്കിലും രഞ്ജിത് സാറ് ചിലപ്പോഴൊക്കെ ചില അഡീഷണൽ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. എൻ്റെ ഒരു ത്രില്ല് എന്ന് പറയുന്നത് പുള്ളി എഴുതി തന്ന ഡയലോഗ് പറയുക എന്നുള്ളതാണ്. പുള്ളി എഴുതി തന്നിട്ട് പുള്ളി അത് മോഡുലേറ്റ് ചെയ്ത് പറഞ്ഞുതരും, ആനന്ദേ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത് പറഞ്ഞുതരും. അപ്പൊ ഞാൻ ഇങ്ങനെ ആ ഗംഭീരമായിട്ടുള്ള ശബ്ദത്തിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മളതിങ്ങനെ കേട്ട്, അപ്പൊ എന്റെ മനസ്സിൽ പോകുന്നത് ഇതുപോലെ മോഡുലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്നാണ്. അത് നമ്മളെ കൊണ്ട് പറ്റില്ല. എങ്കിലും ഈ പറഞ്ഞ പോലെ ഈ സിനിമയിലെ ഒരു സീനുണ്ട്, ഈ സീൻ കണ്ടിട്ടുണ്ടല്ലോ, ഓർക്കുന്നുണ്ടോന്ന് പറയാം. ഒരു വീട്ടിലേക്ക് ഞാൻ പോയി, അവിടെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പൊ അത് രാവിലെ നമ്മൾ അവിടെ ചെന്ന്, അപ്പൊ പുള്ളി അതിൽ ഡയലോഗ്സ് എഴുതാണ്, പുള്ളി അതിൽ എഴുതി അവർ രാവിലെ അവിടെ ചെന്ന്. അപ്പൊ എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. പുള്ളി ഒരു 4 പേജ് ഡയലോഗ് എഴുതി തന്നിട്ട് എന്റെ ആനന്ദേ ഇതൊരു 15 മിനിറ്റ് തരും പഠിച്ചിട്ട് വന്നു. ഈ വിറച്ച കൈയോടെയാണ് ഞാൻ ഈ സാധനം വാങ്ങിക്കുന്നത്. വാങ്ങിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ 4 പേജ് ഡയലോഗ് ഉണ്ട്, എനിക്ക് മാത്രമേ ആ സീനിൽ ഡയലോഗ് ഉള്ളൂ സത്യം പറഞ്ഞാൽ. അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കി, ഇത് ആരാണ് എനിക്ക് ഇപ്പൊ ഈ ഡയലോഗ് തന്നത്? എത്ര ക്യാരക്ടേഴ്സ്, എത്ര സിനിമകൾ, മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമായ സിനിമകൾ എഴുതിയ ആളാണ്. എനിക്കിങ്ങനെ 4 പേജ്
2: എല്ലാ ടൈപ്പ്
3: സിനിമകളും എഴുതിയ ആളാണ് എനിക്കൊരു 4 പേജ് ഡയലോഗ് എഴുതി തന്നിട്ട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, പിന്നെ നമ്മൾ ഈ സിനിമകൾ കണ്ട് വളർന്നുകൊണ്ട് തന്നെ എവിടെയൊക്കെയോ പുള്ളി ഉദ്ദേശിക്കുന്ന മീറ്റർ എന്താണെന്നൊരു ധാരണ എനിക്കുണ്ട്. ചിലപ്പം തെറ്റാവാം, ചിലപ്പോൾ ശരിയാവാം, പക്ഷെ ഞാൻ ആ ധാരണ വെച്ചിട്ടങ്ങ് പഠിച്ചു അതിനെ. എനിക്കപ്പം മനസ്സിൽ വന്നതൊക്കെ എന്താ പറയുന്നത്, പഴയകാല സിനിമകളിലൊക്കെ ഈ പറയുന്ന പോലെ പോലീസ് ക്യാരക്ടേഴ്സൊക്കെ വരുന്ന സുമാര സാറും ഈ KPC സണ്ണിയും ഒക്കെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് ഉണ്ടല്ലോ. അപ്പൊ അവര് നായകനോ വില്ലനോ ആയിരിക്കില്ല, പക്ഷെ അവർ ഇമ്പ്രസ് ചെയ്യും നമ്മൾ. അപ്പൊ അതാണ് എന്റെ മനസ്സിൽ വന്നത്, എനിക്ക് അതേപോലെ ചെയ്യണം, ഇത് എന്റെ ഒരു ഏരിയയാണ്, ഈ സീൻ എന്റെ സീനാണ് എന്നുള്ള രീതിയിൽ ഞാനത് പഠിച്ചു അത് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് വന്നു. സാറിന് ഉൾപ്പെടെ ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞപ്പോൾ, എനിക്കും ഭയങ്കര പേഴ്സണലി ഭയങ്കര സന്തോഷമായി. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിൽ മമ്മൂക്കയുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ സിനിമയെ പറ്റി നമുക്ക് അവിടെ പോകുന്നവർക്ക് യാതൊരു ധാരണയില്ല, എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് ഒന്നുമില്ല, അറിയില്ല. മമ്മൂക്കയുണ്ടെന്ന് പറയുന്നത് ഞാൻ ഒന്നാണ്. എന്റെ ക്യാരക്ടറും ചെറുതായിരുന്നു, അത് പിന്നെ വലുതായതാണ്. അപ്പൊ ഒരു ദിവസം എൻ്റെ അടുത്തെന്ന് പറയുന്നു മമ്മൂക്കരോടുള്ള സീനുണ്ടെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ പൊന്നെ ഇനിയിപ്പോ എന്ത് വേണോ എനിക്ക്, കാരക്കാമുറി ഷൺമുഖനാണ് വരുന്നത്, അതും പുള്ളിയുടെ ഇൻട്രോ സീന് തുടങ്ങുന്നത് തന്നെ നമ്മളെ അടുത്താണ്. അപ്പൊ അങ്ങനെ വന്ന് എന്റെ നെഞ്ചിൽ ചവിട്ടി ആണ് ഇൻട്രോ വരുന്നത്. അത് തന്നെ ഒരു ഭയങ്കര ഒരു അഭിമാനമായിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പൊ അത് ഞാനിങ്ങനെ എന്റെ അടുത്ത് പുള്ളി വന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, എടാ നീയൊക്കെ കൂടെ ഇപ്പൊ കൊച്ചി അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്റെ സജഷനിലാണ് ആ ഷോട്ട് പോകുന്നത്. ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നു പുള്ളി ആദ്യമായിട്ട്, എന്റെ ഞാൻ ഒരു 10 വർഷമായി സിനിമാ ജീവിതം തുടങ്ങിയിട്ട്, ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾ ഡയലോഗ് പറയുമ്പോൾ ഞാൻ ക്യാരക്ടർ അല്ലാതെ ഞാനിങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്നത്. കാരണം ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് മമ്മൂക്കയാണ്, ക്യാരക്ടേഴ്സാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞാൽ, പക്ഷെ എന്തോ ഭാഗ്യം വെച്ചാൽ അതെന്റെ സജഷൻ ഷോട്ട് ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. പുള്ളി ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വല്ലാണ്ടായിപ്പോയി, ഞാൻ ലോസ്റ്റായിപ്പോയി, എന്റെ മുമ്പ് ഇരിക്കുന്ന ആരാ എന്നൊക്കെയുള്ള ചിന്തകളായി പോയി. അത് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെ ആ സമയത്ത് ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി എനിക്കെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അങ്ങനെ ആര് ഫ്രണ്ട് വന്നു നിന്നാലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഭയങ്കര ചില്ലായിരുന്നു പുള്ളി, നമ്മളടുത്തൊക്കെ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുകയും എന്നെ കണ്ടപ്പോൾ തന്നെ അത് അറിയാം പൊന്മോനൊക്കെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെ നമുക്ക് കിട്ടുന്ന വലിയൊരു അവാർഡാണ്. ഞാൻ ഇങ്ങനെ ഒരു സിനിമയുടെ സഹ എഴുത്തുകാരനും കൂടെ ആയിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടെന്നുള്ള. അപ്പൊ അതും പുള്ളിയെടുത്ത് പറഞ്ഞു, അവിടെ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമാണ്, നമ്മളെയൊക്കെ ആൾക്കാർ നോട്ട് ചെയ്യുന്നില്ല. അത് മമ്മൂക്കയെ പോലൊരാൾ നോട്ട് ചെയ്ത് നമ്മളെയൊക്കെ അറിയാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര. സന്തോഷം. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടത്.
2: എന്തായാലും ലോ ആൻഡ് ഓർഡർ ഒരുപക്ഷെ എല്ലാവർക്കും വർക്കായില്ലെങ്കിൽ കൂടി എസ് എച്ച് ഒ ദയാനന്ദനെ കുറിച്ച് എല്ലാവരും വളരെ കാര്യമായി തന്നെ സംസാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു ഫുൾ ലെങ്ത് പോലീസ് ക്യാരക്ടർ ആനന്ദ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പോലീസുകാരനായിട്ട് എടുത്തു നിർത്താൻ പറ്റുന്ന ഫിസിക്കൊക്കെ ഉണ്ടെങ്കിലും ഒരുപക്ഷെ ഇപ്പോഴാണ് ആ ഒരു ക്യാരക്ടർ വരുന്നത്. എന്ന് മാത്രമല്ല അങ്ങനെ കൗശലക്കാരനായിട്ടൊരു പോലീസുകാരൻ ആ ഒരു കഥാപാത്രത്തിന്റെ ഐ മീൻ ആ ഒരു കഥയുടെ ഇതിനനുസരിച്ച് അയാൾ ഒരേ സമയം അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് തോന്നുന്ന വിധം ആ കഥയെ കൊണ്ടുപോകുന്ന ഒരാൾ. ഇത് ഒരു ഔട്ട്ഡേറ്റഡ് കഥയാണ് എന്ന് വിലയിരുത്തുന്ന ക്രിട്ടിക്സ് പോലും ദയാനന്ദനെ വളരെ കാര്യമായി നെഞ്ചേറ്റുന്നുണ്ട്. ദയാനന്ദൻ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്?
3: എനിക്ക് ദയാനന്ദൻ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഒരു പോലീസ് ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്, PC-35 എന്നുള്ള സിനിമ, അത് പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അതൊരു കുറച്ചും കൂടെ ഓഫ് ബീറ്റ് ഒരു ഇൻഡിപെൻഡന്റ് പടമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സിനിമയിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള പോലീസുകാരെയൊക്കെ എഴുതിയ രഞ്ജി പണിക്കർ സാർ,

0: സാർ എന്നൊക്കെ ഉള്ള ലേബലിൽ വരുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു പോലീസുകാരനെ, ഈ പറയുന്ന പോലീസുകാരൻ എല്ലായിടത്തും നിൽക്കുന്നുണ്ട്, വില്ലന്റെ കൂടെ നിൽക്കുന്നുണ്ട് എല്ലായിടത്തും, പക്ഷെ പുള്ളിക്ക് സ്വയം തടിയൂരാ അറിയാം, അതിനുവേണ്ടി പുള്ളി എന്തും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കണ്ണിങ് ആയിട്ടുള്ള ക്യാരക്ടർ എനിക്ക് ഭയങ്കര എന്താ പറയാ, അങ്ങനെ ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ സിനിമകളിൽ അങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സിനെ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതേപോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സുകൊണ്ട് എപ്പോഴും ഒരു നയൻറ്റീസിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ നമ്മൾ പണ്ട് കണ്ട കുറെ സിനിമകളുടെ ഒരു ഇൻഫ്ലുവൻസും കൂടെ ഉണ്ടാവും. ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. ആ ക്യാരക്ടർ സിനിമയിൽ വന്നപ്പോൾ ഒരു ഒന്നോ രണ്ടോ സിനിമകളിലേക്ക് വന്നതാണ് ഞാൻ, പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാനും പറ്റും. നമ്മൾ ഈ പഴയ കാലത്ത് സിനിമകൾ നമ്മൾ അറിയാലോ, നമുക്ക് സിനിമ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടായിരിക്കില്ല വരുന്നത്, അത് അവിടെ നിന്ന് ഡെവലപ്പ് ആവുകയായിരിക്കും. ഏതാണ്ട് ആ ഒരു പ്രോസസ്സിലൂടെ ഈ സിനിമയും കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാനും എനിക്ക് പറ്റി. പിന്നെ ഈ പലപ്പോഴും ഞാൻ മെസ്മറൈസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു, പുള്ളി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, രഞ്ജി സാർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് സീൻ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സീൻ എടുക്കുന്നത്, ഓൾഡ് സ്കൂൾ ഫിലിം മേക്കിങ്ങിന്റെ ഒരു സംഭവം എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കൂടെ നമുക്ക് ഇത് കിട്ടിയത് ബോണസാണ്, അത്രേ ഉള്ളൂ. അത് ദയാനന്ദ് എപ്പോഴും എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ആയിരിക്കും.
1: നമുക്കൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. അപ്പോഴ് ആനന്ദ് വിചാരിക്കുന്നത് ജെ ജെ ഹേ ആയിരിക്കും. അല്ല, ഞാൻ 2020 കിളിയിലോട്ടാണ് പോകുന്നത്. കിളി എന്ന് പറയുന്നതിനകത്ത് കോ റൈറ്ററും കൂടിയായിരുന്നു. നേരത്തെ സ്ഥാനാർത്ഥി ശ്രീകുട്ടന്റെ റൈറ്റിംഗിനും പല ഇന്റർവ്യൂവിലും പറഞ്ഞു കണ്ടിട്ടുണ്ട്, ഞാൻ എപ്പോഴും സിനിമയിലാണ് എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ട്. സിനിമയുടെ എഴുത്തും ഈ അഭിനയത്തിന്റെ കൂടെ തന്നെ ഉണ്ടോ എപ്പോഴും?
0: അല്ല, അതങ്ങനെയല്ല, ഞാൻ ആക്സിഡന്റലി എഴുത്തുകാരനായി പോയതാണ്. അപ്പൊ നമുക്ക് ഈ കിളിയാണ് ഞാൻ ആദ്യമായിട്ട് കോറേറ്റ് ചെയ്ത സംഭവം. അത് അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ആ സമയത്ത് കോവിഡിന്റെ സമയമായിരുന്നു. കോവിഡിന്റെ സമയത്ത് നമുക്ക് വർക്കൊന്നുമില്ല. അപ്പം വിഷ്ണുഗോവിന്ദ് നമ്മുടെ ആക്ടറാണ്, നമ്മുടെ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്. അപ്പം പുള്ളി പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്താലോ, ഒരു ഒരു റൂമിന്റെ അകത്ത് ഒരു ഒരു ഫ്ളാറ്റിന്റെ അകത്ത് നടക്കുന്ന ഒരു കഥ നമുക്ക് ഈ സമയത്ത് എടുക്കാൻ പറ്റിയ കഥയാണ്, നല്ലൊരു ഇൻവെസ്റ്റർ വന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യാം എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ പോയിരുന്ന് എഴുതി. അപ്പോഴാണ് ഞാൻ എഴുത്തിന്റെ പ്രോസസ്സിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്, ആ സമയത്താണ്. അത് കഴിഞ്ഞ് നമ്മളത് ഷൂട്ട് ചെയ്തു ഇത്രയും ദിവസം കൊണ്ട്. അത് നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒട്ടും കുറയാതെ തന്നെ നമുക്ക് ആ കിളി എന്നുള്ള വെബ് സീരീസ് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ അതിൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതുകൊണ്ട് സ്വന്തമായിട്ട് ക്യാരക്ടറിനെയും പൊലിപ്പിക്കാനൊക്കെ നമ്മൾ എഴുതുമല്ലോ. ചിലതൊക്കെ വിഷ്ണു പറഞ്ഞു, വേണ്ട അത്രയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാനും വിഷ്ണുവും ശ്രീജിത്തും, ശ്രീജിത്താണ് അതിൻ്റെ അകത്ത് അസോസിയേറ്റ് ആയിട്ട് നിന്നതും, ശ്രീജിത്താണ് അതിന്റെ ഒരു പരിധിവരെ എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് പോയതും ശ്രീജിത്താണ്. കാരണം വിഷ്ണു അതിൻ്റെ അകത്ത് ഒരു മെയിൻ ക്യാരക്ടർ, ശ്രീജിത്തും ഉണ്ട് അതിൽ ഹാക്കറായിട്ട്. അപ്പൊ അത് വന്നു പോകുന്നൊരു ക്യാരക്ടറാണ്. നമ്മൾ മൂന്നുപേരും കൂടെ ചേർന്നാണ് അത് പരിപ്പെടുത്തി എടുത്തത്. അത് അതിലൊരു സന്തോഷമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ കിളി ഇപ്പോഴും ആൾക്കാർ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോ. പക്ഷെ അത് അതില്ല, അതിന്റെ സെക്കൻഡ് പാർട്ടിന് ഇനി ഒരു സ്കോപ്പ് ഇല്ല. പക്ഷെ അത് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് ആ സമയത്ത് എല്ലാരും വർക്കില്ലായിരുന്ന സമയത്തും നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു സ്വയംബോധമുള്ള ഒരു സാധനമാണത്. അത് ഭയങ്കര സന്തോഷമുണ്ട്. കിളി എന്നുള്ള സാധനം 6 വർഷം കഴിഞ്ഞ് ഇപ്പോഴും എടുത്ത് പറയുമ്പോൾ സന്തോഷമുണ്ട്.
1: ഒരാൾ പാഷനേറ്റ് ആയിട്ട് അയാളുടെ ഒരു ടീനേജ് മുതൽ സിനിമയെ കൊണ്ടു നടക്കുമ്പോഴത്തേക്ക് താങ്കൾ കടന്നുപോയ, അല്ലെങ്കിൽ വളരെ ഗൗരവമായി തന്നെ സമീപിച്ച നിമിഷങ്ങളാണ്. അതൊരിക്കലും താങ്കളെ പ്രൊഫൈൽ ചെയ്യുമ്പോഴത്തേക്ക് അത് വിട്ടുപോകാൻ സാധ്യമല്ലല്ലോ. അതുപോലെ തന്നെയാണ് ജെ ജെ ഹേ താങ്കൾക്കൊരു മുഖം നൽകി, അല്ലെങ്കിൽ ഇത് ആരാണ് ജയയുടെ ബ്രദർ എന്ന് മാത്രമാണ് പേര് പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ജയൻ എന്നുള്ള പേര് അങ്ങനെ എന്നോ എനിക്ക് രജിസ്റ്റർ ആവുന്നുള്ള സംശയമാണ്. എങ്കിലും താങ്കൾ അവിടെ ശ്രദ്ധയപ്പെടുന്നു. പിന്നെ പൊന്മാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് താങ്കളിലാണ് സിനിമ തുടങ്ങുന്നത്. ആ താങ്കളിൽ തുടങ്ങുന്ന വളരെ വീറോടു കൂടിയ യുവ നേതാവ് ഒരു ആത്മഹത്യാ മുനമ്പിൽ പോയി നിൽക്കുകയാണ്. അവിടെ നിന്നുള്ളൊരു ആർക്ക് അത് സംഭവിക്കുന്നത് മുമ്പോഴത്തേക്കാണ് ഒരുപക്ഷെ ആനന്ദിന്റെ ക്യാരക്ടറിനെ, അല്ലെങ്കിൽ ആനന്ദ് എന്ന് പറയുന്ന നടനെ എക്സ്പ്ലോർ ചെയ്ത ഒരു ക്യാരക്ടറായിട്ട് ബ്രൂണോയെ തോന്നിയിട്ടുണ്ടോ?
0: ഉറപ്പായിട്ടും. നമ്മളെ മുഖം പരിചിതമാക്കിയത് ജെ ജെ ജെ ഹെ ആണെങ്കിലും ആർട്ടിസ്റ്റ് എന്നുള്ള ലൈഫ് എന്നത് പൊന്മാനാണ്. പൊന്മാനിലെ ബ്രൂണോ എന്നുള്ള ക്യാരക്ടർ അത്രത്തോളം പ്രിയപ്പെട്ടതാണ് എനിക്ക്. സിനിമയ്ക്കാവുന്ന മുമ്പ് വായിച്ചപ്പോഴേ എനിക്ക് ഈ ബുക്കിൽ ചെയ്യാൻ നമുക്ക് പറ്റിയ ക്യാരക്ടർ ഏതാണെന്ന് നോക്കിയപ്പോൾ എനിക്ക് ആദ്യമായി തോന്നുന്നത്, ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് തോന്നിയ ബ്രൂണോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് അന്ന് വായിച്ചപ്പോഴേ തോന്നിയായിരുന്നു. അത് എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ കറങ്ങിത്തിരിഞ്ഞ് നമ്മളിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ആ ക്യാരക്ടർ നമ്മളെ മനസ്സിൽ വായിച്ചത് കൊണ്ട് നമ്മളെ മനസ്സിൽ കിടപ്പുണ്ട്. പിന്നെ ജോയ് ഷേട്ടൻ എന്നുള്ള ഡയറക്ടറിന് ആ ബുക്കിൽ അത്രത്തോളം പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഓരോ സീൻ എടുക്കുമ്പോഴും അതിന്റെ ഇമോഷൻ ഇതായിരിക്കണം എന്ന് പറഞ്ഞ ബുക്ക് കൈപ്പിടിച്ചുകൊണ്ടാണ് പുള്ളി പറയുന്നത്. പുള്ളി അത്രത്തോളം ഇൻവെസ്റ്റഡ് ആണ് ആ ബുക്കിൽ. അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഈ ഈ പറയുന്ന പോലെ ക്യാരക്ടർ തുടങ്ങിയെടുത്തല്ല ആ ക്യാരക്ടർ അവസാനം നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ വളരെ കുറച്ച് പേർക്ക് അങ്ങനെ ഒരു ആക്ട് ചേഞ്ച് ഉണ്ടാവുന്നുള്ളൂ. അതിലൊരാൾ ഞാനാണ്. എന്റെ ഒരു ക്യാരക്ടറിന്റെ ജേണി ഭയങ്കര രസമാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടർ ഇത്രയും ഇമോഷൻസിലൂടെ, അല്ലെങ്കിൽ ഇത്രയും ഇമോഷണൽ കോംപ്ലക്സിറ്റിയിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടർ കിട്ടുന്നത്. അത് നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ അത് അത് വേറൊരു പ്രോസസ് ആയിരുന്നു. ഈ പറയുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നു. ജോയ് ചേട്ടൻ ഭയങ്കര രസമായിട്ട് ചെയ്യുന്നു. ബേസിൽ ഓഫ് കോഴ്സ് അതിന്റെ കൂടെ ഉണ്ട്. ജസ്റ്റിൻ ഉണ്ട്. ഇന്ദുബോപൻ ചേട്ടൻ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു പാക്കേജ് ആയിട്ട് വരുമ്പോഴേ നമുക്ക് ഭയങ്കര രസമായിരുന്നു അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതെ.
1: ഇനി ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥയിലേക്കാണ് ഞാൻ വരുന്നത്. എന്റെ അകത്ത് നിങ്ങൾ നാലുപേരേ ഉള്ളൂ, ജിയോ ബേബി എന്താണ് നന്ദുചേട്ടൻ, റോഷൻ, സെറിൻ, നിങ്ങൾ നാലുപേരേ ഉള്ളൂ. ഇതിനകത്ത് ഉള്ളതിൽ ഏറ്റവും വാളി എന്ന് തിരുവനന്തപുരത്ത് പറയാം.

0: ശരിക്കും അങ്ങനെ ഒരു വാക്ക് തന്നെയാണ് പറയാവുന്നത്. എങ്ങനെയായിരുന്നു അതിനകത്ത് അങ്ങനെ ഒരു പേരും ചഞ്ചൽ
1: ചഞ്ചൽ,
0: ബാക്കിയുള്ളവർക്കെല്ലാം എനിക്ക് തോന്നുന്നു
1: മര്യാദയ്ക്കുള്ള പേരുകള് ചഞ്ചൽ.
0: അങ്ങനെ എന്ന് മാത്രമല്ല ഈ പല നിങ്ങളുടെ യാത്രയിൽ എന്താണ് മൂന്ന് ആണുങ്ങളും ഒരു പെണ്ണും കൂടി ഒരു ഇത്രയും വലിയൊരു യാത്ര പോകുമ്പോഴത്തേക്ക് അതിനകത്തുള്ള പല പ്ലോട്ടുകളും തീരുമാനിക്കുന്ന ഒരു പക്ഷേ ചഞ്ചലിന്റെ ഡയലോഗിൽ നിന്നാണ്. അത്രയും അങ്ങനെ കയറൂരി പ്രശാന്ത് വിടുകയായിരുന്നു
1: അതില്. ഈ പറയുന്ന പോലെ പ്രശാന്തായിട്ട് ആദ്യം നമ്മളെ വിളിച്ചിട്ട് ഒരു ഓഡിഷൻ ചെയ്യിപ്പിച്ചു. പ്രശാന്തായിട്ട് ഭയങ്കര പെക്യുലറാണ്, ഈ പറയുന്ന പോലെ എന്ത് വേണമെന്നുള്ള പുള്ളി കൃത്യമായിട്ട് അറിയാം. ചഞ്ചൽ എന്നുള്ള ക്യാരക്ടറിനെ കുറച്ചൊന്ന് ലൂസാക്കി വിട്ടിട്ടുണ്ട് പുള്ളി. അത് അത് എനിക്കും തോന്നിയിട്ടുണ്ട് പുള്ളി ഒന്ന് നിങ്ങൾ അയക്കോ, കാരണം ട്രിവാൻഡ്രം സ്ലാങ്ങോ അങ്ങനത്തെ ഒരു, പ്രത്യേകിച്ച് ഈ സിനിമ സിൻസൗണ്ടും കൂടെയാണ്, അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഇതുണ്ട്. അപ്പോ ചഞ്ചൽ കാച്ചാണി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ഓഫീസ് സ്പേസിലായാലും നമ്മളെ ജീവിതത്തിലായാലും നമ്മളെ നാട്ടിലായാലും മറ്റുള്ളവരെ കാര്യത്തിൽ ആവശ്യമില്ലാതെ വന്ന് തലയിട്ട് അതൊക്കെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നു ഈ പറയുന്ന പോലെ. അങ്ങനെ അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം ചഞ്ചലിനെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, എല്ലാവർക്കും കണക്ട് ആവും ആ ക്യാരക്ടർ. എനിക്കൊന്നും ആ സിനിമയിൽ ഏറ്റവും കണക്ട് ആവുന്ന ആൾക്കാർക്ക് ഏറ്റവും കണക്ട് ആവുന്ന ക്യാരക്ടർ ചഞ്ചലിനെ ആയിരിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറിനെ എല്ലാവർക്കും അറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൽ തന്നെ ഒരു ഈ ഒരു ഡയലോഗ് ഉണ്ട്, ഈ ഫോൺ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഒരു കാറിന്റെ അകത്ത് നിങ്ങൾ നടന്നത് എന്തെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും, മൂന്നാണും ഒരു പെണ്ണും ഒരു മോഡലും പിടിക്കപ്പെട്ടു, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള ആളാണ്. പക്ഷെ ആ സിനിമയിൽ എനിക്ക് തോന്നുന്ന ചഞ്ചൽ എന്നുള്ള ക്യാരക്ടറിന് നല്ല സ്ത്രീ സുഹൃത്തുക്കളോ ഇതുവരെ ഉണ്ടായിട്ടില്ല, സ്ത്രീ സുഹൃത്തുക്കളോ അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളോ ഉണ്ടായിട്ടില്ല. കാരണം ഇതിൽ ഒരു പോയിന്റിൽ തന്നെ ഈ കഥകളൊക്കെ അറിഞ്ഞതിന് ശേഷം ചഞ്ചലിനുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. നായികയെ നമ്മൾ ഇറക്കി വിട്ടിട്ട് പോകുമ്പോഴത്തേക്കും റോഷൻ ഓഫ് കോഴ്സ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, വിഷമത്തിരിക്കുകയാണ്, ക്യാമറ ചെറുതായിട്ട് പാനാവുന്നുണ്ട്, അപ്പൊ ഞാനും അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം അത്രേ ഉള്ളൂ ചഞ്ചൽ, അപ്പൊ അത്രയും നല്ലൊരു സുഹൃത്ത് ബന്ധം കിട്ടിയാൽ അവന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ സൊസൈറ്റി തന്നെയാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഉദ്ദേശിക്കുന്നു തോന്നുന്നത്.
0: എന്നാലും പ്രശാന്തിന്റെ ഒരു പരീക്ഷണം അത് വളരെ മനോഹരമായി അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇത്രയും പാട്ടുകളുള്ള മറ്റു സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതെല്ലാം വളരെയധികം സ്വീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് തിരുനേരം എന്ന സിനിമ. ഞാൻ കുറച്ചുകൂടി പുറകോട്ട് പോയി ഈ കോവിഡ് കാലത്ത് കിളിയുടെ കാലത്ത് വേറൊരു പരീക്ഷണത്തിലും ആനന്ദ് ഇൻവോൾവ് ആയിരുന്നു. അത് ഒരു ക്ലബ് ഹൗസിൽ നടത്തിയ ഒരു നാടകം, ലക്ഷദ്വീപം നാടകം, കനലിന്റെ ലക്ഷദ്വീപം നാടകം. അത്തരം പരീക്ഷണങ്ങളിലേക്ക് എങ്ങനെയാണ് വരുന്നത്? കനലുമായിട്ടുള്ള ബന്ധം കൊണ്ടാണോ?
1: ഓഫ് കോഴ്സ് കനലുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. നമ്മൾ ഈ കനലുമായിട്ട് അല്ലെങ്കിൽ കനലിലുള്ള കണ്ണൻ ചേട്ടൻ, കണ്ണനായിരുന്നുള്ള ആക്ടർ ഹസീം ഖാസിം, ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധം എന്ന് പറയുന്നത് 2017 തൊട്ട് ഉള്ള ബന്ധമാണ്. അവര് ഈ പറയുന്ന കണ്ണൻ ചേട്ടനും നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടന്റെ ഡയറക്ടർ വിനേഷും കൂടെ ഒരു വീടെടുക്കുന്നു. സിനിമാളും സിനിമാ ചർച്ചകൾക്കൊക്കെ വേണ്ടിയിട്ട് ശാസ്തമംഗലത്ത് ഒരു വീടെടുക്കുന്ന തൊട്ടാണ് നമ്മളെല്ലാവരും കൂടെ അവിടെ കൂടാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു അവിടെ നിന്നുണ്ടായ ഒരു ബന്ധമാണ്, ഇപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു ബന്ധമാണ്, 10 വർഷം അടുപ്പിച്ചായി. അപ്പൊ അത് ആ സമയത്തുണ്ടായ കനലെന്നുള്ള, അപ്പോഴും കനലുണ്ട്, കനലിന്റെ നാടകത്തിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി, ബാക്ക്ഗ്രൗണ്ടിലായാലും ചെറിയ ചെറിയ വേഷങ്ങളിലായാലും പിന്നെ അവരെ സഹായിക്കാനായാലും അതൊക്കെ ഭയങ്കര ഞാൻ എൻജോയ് ചെയ്തതാണ്. കാരണം നാടകം എന്ന് പറയുന്നത് വേറൊരു തലത്തിൽ ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ സിനിമ പോലെയല്ല നാടകം, നമ്മൾ തട്ടിൽ കയറിയില്ല, നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല, നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എവിടം വരെ മീറ്റർ പോകണം, എവിടം വരെ നമ്മൾ ചെയ്യണമെന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ക്രിയേറ്റീവ് പ്രോസസ്സ് ഞാൻ കണ്ടത് ഭഗവാന്റെ മരണം എന്നുള്ള നാടകമാണ്. അപ്പൊ ആ നാടകം ആണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ക്രിയേറ്റീവ് പ്രോസസ്സ്. ഭയങ്കര അത് തുടക്കം മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്.
0: ക്ലൈമാക്സിൽ നമ്മൾ പ്രേക്ഷകരെ ഇൻവോൾവ് ചെയ്യാനാണ്
1: അവസാനിപ്പിക്കുന്നത്. അപ്പൊ അത് അത് അതിന്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റിയപ്പോൾ തന്നെ ഞാൻ ആ സിനിമ ആ നാടകത്തിൽ 5 ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട്. ആ വേറെ ആരും നാടകത്തിൽ അത്രയും ചെയ്തിട്ടില്ല. കാരണം കുറച്ചുപേര് വരാതെ ഒരാൾക്ക് എന്തെങ്കിലും അസൗകര്യം വരുമ്പോൾ അവർക്ക് മാറിയിരിക്കേണ്ടി വരുമ്പോൾ ഞാൻ വന്ന് ആ ക്യാരക്ടർ ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്ക് ഭാരത് രംഗ് മഹോത്സവത്തിൽ പോകാൻ പറ്റിയിട്ടുണ്ട്, ആ നാടകത്തിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇറ്റ്ഫോക്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പല നാടകക്കാരുടെയും സ്വപ്നമാണ്, ഞാനൊരു പാർട്ട് ടൈം നാടകക്കാരൻ എന്ന് പോലും പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഞാൻ ഇവരെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ആ ക്യാരക്ടറുകളൊക്കെ അവിടെ ചെയ്യാം. ആ വേദികളിൽ എനിക്ക് അവസരിപ്പിക്കാം.
0: എല്ലാ കഥാപാത്രങ്ങളുടെ ഡയലോഗ്
1: നമുക്കറിയാം, നമ്മൾ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് എല്ലാം അറിയുന്നുണ്ടല്ലോ. അപ്പൊ അത് അത് ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഈ നാടകത്തിലെ പെർഫോമൻസുകൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയതും ഈ ഭഗവാന്റെ മരണം എന്നുള്ള അമലിന്റെ ആയാലും കണ്ണജന്റെ ആയാലും സന്തോഷന്റെ ആയാലും ഒക്കെ എല്ലാവരുടെയും പെർഫോമൻസുകൾ കണ്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര കൊതിച്ചുപോയി, നമുക്ക് സ്റ്റേജിൽ കയറാനുള്ള കൊതി തോന്നിപ്പോയി. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ കോവിഡിന്റെ സമയത്തും ലക്ഷദ്വീപം അങ്ങനത്തെ പരിപാടികളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കലാജീവിതം എന്ന് പറയുമ്പോൾ സിനിമ മാത്രമല്ല, അപ്പൊ എല്ലാത്തിലോട്ടും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്.
0: ഹസീം എപ്പോഴും ഒരു തിയേറ്റർ എന്ന് പറയുന്ന സങ്കല്പത്തിന് നമ്മൾ പെർഫോം ചെയ്യുന്ന സ്ഥലത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരാളാണ്. ഭഗവാന്റെ മരണത്തിന്റെ കാര്യം താങ്കൾ പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഞാൻ തുടങ്ങിയ, അതെ, ഏതായാലും സ്റ്റേഷൻ കടവായാലും നമ്മൾ പറഞ്ഞു തുടങ്ങിയ ലക്ഷദ്വീപം ആയാലും ആ ഒരു ചിന്തയുടെ ആ ലക്ഷദ്വീപിലെ പെർഫോമൻസിനെ കുറിച്ച് അതിന്റെ റിഹേഴ്സൽസിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഞാൻ പറഞ്ഞു കോവിഡിന്റെ സമയമാണ്, അപ്പൊ അത് ഓൺലൈൻ വഴിയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു പെർഫോം.

0: ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന പോലത്തെ
1: സംഭവിക്കുന്ന
0: ഫീലിംഗിലേക്ക് കൊണ്ടുപോയി.
1: ഞാൻ എന്റെ ടെറസിലായിരുന്നു ആ സമയം, കാരണം ബാക്കി ശബ്ദങ്ങൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി ടെറസിൽ പോയി നിന്ന് ചെയ്തത്.
0: നമ്മള് സ്ഥാനാർത്ഥി ശ്രീകുട്ടനിലേക്ക് വരാം. വളരെ മനോഹരമായി എല്ലാവരും അംഗീകരിച്ച, എല്ലാവരും നെഞ്ചിലേറ്റിയ ഒരു സിനിമയാണത്. അതിനകത്ത് കോ റൈറ്ററാണ്. നേരത്തെ എഴുത്തിന്റെ ഒരു കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതിനകത്ത് എഴുത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം എന്ന് തോന്നിയതോ അത് നേരത്തെ പോലത്തെ ആക്സിഡന്റൽ റൈറ്ററായി മാറിയതാണോ ഇതിനകത്തും?
1: അതെ, അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ 2019 വിനേഷിന്റെ കഥ പറയുന്നത് അതൊരു ഷോർട്ട് ഫിലിം ആക്കാനായിരുന്നു എന്റെ പ്ലാൻ. പിന്നെ അത് കറങ്ങി തിരിഞ്ഞത് അത് സിനിമയായതാണ്. അപ്പൊ അതില് പല സമയത്തും എടാ അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ അടിയാ ഇങ്ങനെ അടിയാ, അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് നമ്മളും കൂടെ ആ പ്രോസസ്സിൽ ഇൻവോൾവ് ആയതാണ്. പിന്നെ അതിന്റെ എഴുത്തിലോട്ട് വരേണ്ടി വന്നു. അതൊക്കെ ആക്സിഡന്റ് ആയി മാറിയത്. പിന്നെ നമ്മൾ ഇങ്ങനെ ഏറ്റെടുക്കായിരുന്നു നാലുപേരും കൂടെ ചേർന്ന്, ഞാൻ, വിനേഷ്, ഞാന്, കൈലാഷ്, അതിന്റെ എഡിറ്റർ കൈലാഷ്, പിന്നെ മുരളീകൃഷ്ണൻ റൈറ്ററാണ്. അവന്റെയാണ് ഈ സോവിയറ്റ് സ്റ്റേഷൻ കടവ് എന്നുള്ള ബുക്ക്, അതിൽ നിന്നാണ് ആ നാടകമൊക്കെ ചെയ്തത്. അപ്പൊ ഇത്രയും പേര് ചേർന്നിരുന്ന ഇങ്ങനെ എഴുതുമായിരുന്നു. അപ്പൊ അത് രണ്ടു മൂന്ന് വർഷങ്ങൾ എടുത്തു, അത്രയും വർഷങ്ങൾ എടുത്ത് എഴുതിയെന്നല്ല, എഴുതി അത് കഴിഞ്ഞ് പിന്നെ പ്രൊഡ്യൂസറിനെ തേടിയുള്ള യാത്രകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഒരു സിനിമ ഉണ്ടായി വരുന്നതിന്റെ, ഒരു ചെറിയ സിനിമ ഉണ്ടായി വരുന്ന ഫ്രം ദ സ്ക്രാച്ച് എങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ട് അനുഭവിച്ച ആൾക്കാരാണ് ഞങ്ങൾ. കാരണം നമുക്ക് വേറൊരു ബാക്കപ്പും ഇല്ല. ഈ സിനിമയെ നോക്കുകയാണെങ്കിൽ വലിയ താരങ്ങളുടെ ഇതും ഇല്ല, താരങ്ങളല്ല അതിൻ്റെ അകത്തുള്ള മെയിൻ കാസ്റ്റുകൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ ഉണ്ടായി വരാൻ അല്ലെങ്കിൽ അതൊന്ന് ഓണാവാൻ ഉള്ള ശ്രമങ്ങളും ഭയങ്കര കഷ്ടപ്പാടാണ് സത്യം പറഞ്ഞത്. അപ്പൊ അത് കുറെ വർഷങ്ങളെടുത്താണ് നമ്മൾ ചെയ്ത്. ഷൂട്ട് ചെയ്തിട്ടും ഒരു വർഷം കഴിഞ്ഞ്, ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് അത് റിലീസ് ചെയ്യാൻ പറ്റിയത്. റിലീസ് ചെയ്തപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ തിയേറ്ററിൽ അങ്ങനെ അത് വലിയ വിജയമൊന്നും ആയില്ല. പക്ഷേ അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് സംസാരിക്കപ്പെട്ടു, ഇതിനെപ്പറ്റി ഗവൺമെന്റ് തലത്തിൽ തന്നെ സംസാരിക്കപ്പെട്ടു, ഇന്ത്യ മുഴുവൻ സംസാരിക്കപ്പെട്ടു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ അത്രയൊന്നും സ്വപ്നം കണ്ടിട്ട് പോലുമില്ല.
0: ശരിക്കും ആ ക്ലാസ് മുറി വട്ടത്തിലാവുന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ എവിടെ നിന്നാണ്?
1: അത് വിനേഷ് തന്നെ പറഞ്ഞാണ്. വിനേഷ് പണ്ട് അവന്റെ സ്കൂളിൽ 5-ലോ 4-ലോ എന്തോ ആയിരുന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് അവൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ നമ്മളത് ഒരു സിനിമാറ്റിക് ലിബർട്ടിക്ക് വേണ്ടി എടുത്തതാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിന്, കാരണം ഇത് കുറച്ച് പിള്ളേരുള്ള ക്ലാസ്സുകളിൽ ഇത് നടക്കും. അപ്പൊ കൂടുതൽ 10-30 പിള്ളേർ കൂടുതലുള്ള ക്ലാസ് റൂമുകളിൽ ഇത് പ്രായോഗികമല്ല. അപ്പൊ അതിന് വേറെ രീതികൾ നോക്കണം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഈ ഫ്രണ്ട് ബെഞ്ച് ബാക്ക് ബെഞ്ച് എന്നുള്ള ഈ
0: ഗ്രേഡിങ്
1: അതൊന്ന് മാറണം എന്നുള്ളതാണ് അതിന്റെ അകത്ത് ഉദ്ദേശിച്ച സംഭവം. അതെന്തായാലും ശ്രദ്ധിക്കപ്പെട്ടതിൽ സന്തോഷം.
0: കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ചർച്ചയായി എന്നുള്ളതാണ്. എങ്കിലും ഒരു ചെറിയ സങ്കടം കൂടി അത് തന്നു എന്നാണ് ആ വർഷത്തെ കുട്ടികളുടെ അപാര പ്രഖ്യാപനത്തിൽ ഒരു വേദനിപ്പിച്ചു. അത്
1: നമുക്ക് അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അവാർഡ് കിട്ടണമെന്നുള്ളതല്ല നമ്മുടെ, ആ പിള്ളേർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സിനിമയ്ക്ക്. അപ്പം ആ വർഷം നോട്ടബിൾ ആയിട്ടുള്ള വേർത്തി ആയിട്ടുള്ള ഒരു ചൈൽഡ് പെർഫോമൻസ് പോലും ഉണ്ടായില്ല എന്നുള്ള പരാമർശത്തിലാണ് നമുക്ക് വിഷമം തോന്നിയത്. കാരണം അങ്ങനെ ഒരു പരാമർശം ഈ എന്താ പറയുക, അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും പിള്ളേർ 10-40 പിള്ളേർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഒരു നോട്ടബിൾ പെർഫോമൻസ് ആയി ഇത്രയും ഇങ്ങനെ പിള്ളേരുണ്ടായിരുന്നു എന്നെങ്കിലും പറയാം, അവാർഡും കൊടുക്കണ്ട. പക്ഷെ അങ്ങനെ പോലും ഇല്ല എന്ന് പറയുന്നതിലാണ് നമുക്ക് വിഷമം തോന്നിയത്. അത് മാത്രമേ നമ്മൾ സൂചിപ്പിക്കാൻ ശ്രമിച്ചുള്ളൂ.
0: ഇത്രയും വലിയൊരു പ്രോസസ്സിലൂടെ കടന്നു വന്ന് ആ കുട്ടികളുടെ എന്താണ് അത്രയും കഷ്ടപ്പാടുകൾ കണ്ട് വരുന്ന ഒരാളുടെ സ്വാഭാവികമായിട്ടുള്ള,
1: കാരണം ആ സിനിമ കണ്ട എല്ലാരും പറഞ്ഞത് പിള്ളേരാണ് ആ സിനിമ തോളിലേറ്റിയതെന്നാണ്. അത് എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷമം.
2: ശ്രോതാക്കളെ, ആനന്ദ മന്മഥന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് കാതോർക്കാം അടുത്തയാഴ്ച ഇതേ സമയം.
3: നേർമൊഴി സമാപിക്കുന്നു.
2: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: അടുക്കളയിലെ സൂപ്പർ സ്റ്റാറായ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1,134 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ, തികച്ചും സൗജന്യമായി.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഓർമ്മച്ചെപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്, രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

ഇപ്പോൾ തിരയപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം റൺ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും സാധന സർഗവും പാടിയ ഗാനം കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഗാനത്തോടെ ഇന്നത്തെ തിരയിപ്പുകൾ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യസ്ഥിതിയെ മോശമായി ബാധിക്കാറുണ്ട്. ഒരു സാധാരണ ജലദോഷമായോ പനിയായോ തുടങ്ങുന്ന അസ്വസ്ഥതകൾ എങ്ങനെയാണ് നമ്മുടെ ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥകളിലേക്ക് എത്തിക്കുന്നതെന്നും അത് ന്യൂമോണിയ എന്ന രോഗാവസ്ഥയിലേക്ക് മാറുന്നതിനെക്കുറിച്ചും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂമോണിയ എന്ന രോഗാവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കിടുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് സംസ്ഥാന ടിബി ട്രെയിനിംഗ് സെന്ററിന്റെ ഡയറക്ടർ ഇൻചാർജും റെസ്പിറേറ്ററി മെഡിസിൻ കൺസൾട്ടന്റുമായ ഡോക്ടർ അർഷാദ് കള്ളിയത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, എന്താണ് ന്യൂമോണിയ എന്ന രോഗാവസ്ഥ?
2: ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന ഒരു നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ ആണ് ന്യൂമോണിയ എന്നറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ നീർക്കെട്ടിന്റെ കാര്യത്തിൽ ശ്വസന അറകൾ, ആൽവിയോളൈ എന്ന് പറയുന്ന നമ്മുടെ മുന്തിരിക്കുല പോലെ ചെറിയ രീതിയിൽ ചെറിയ വലിപ്പത്തിൽ കാണുന്ന ആ ശ്വസന അറകളെയാണ് പ്രധാനമായിട്ടും ഈ നീർക്കെട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് ആ ശ്വസന അറകൾക്കകത്ത് നീർക്കെട്ട് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ ഭാഗങ്ങൾ ഒരു ഭാഗികമായിട്ട് ഒരു കട്ടി രൂപത്തിലോട്ട് മാറും, താൽക്കാലികമാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് ശ്വസന പ്രക്രിയ നടക്കുകയില്ല. എന്ത് സംഭവിക്കും? ഓക്സിജൻ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് ശ്വാസം മുട്ടിലോട്ടും മറ്റ് അത് നിമിത്തം മറ്റ് സീരിയസ് ആയ പ്രശ്നങ്ങളിലോട്ടും അത് കടക്കാം. അതാണ് ന്യൂമോണിയയുടെ പ്രത്യേകത. ഒരു കാലത്ത് ക്ഷയരോഗത്തെ വരെ മറികടന്ന് ഏറ്റവും വലിയ മരണഹേതുക്കളിലൊന്നായിരുന്നു ന്യൂമോണിയ. പിന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വരവും പിന്നെ കാരണങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കുകയും പിന്നെ കൃത്യമായ ചികിത്സയും അതിനെല്ലാം ശേഷം ന്യൂമോണിയയുടെ മരണസംഖ്യ കുറഞ്ഞു. എന്നാൽ പോലും അനേകരുടെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, വൃദ്ധർ, ഇവരുടെയൊക്കെ വലിയ മരണഹേതുക്കളിൽ ഒന്നാണ് ഇപ്പോഴും പുകവലിക്കാറ്, പിന്നെ അനിയന്ത്രിത പ്രമേഹ രോഗമുള്ളവർ, ഇവർക്കെല്ലാം ഭീഷണി ഉയർത്തിക്കൊണ്ട് ന്യൂമോണിയ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം 40 ലക്ഷത്തിൽ കൂടുതൽ പേർ ലോകത്ത് മരണപ്പെട്ടത് ന്യൂമോണിയ നിമിത്തമാണ്. അത്രയും വലിയ ഒരു കോസ് ഓഫ് ഡെത്ത് ആണ് എന്നർത്ഥം. പക്ഷെ എന്നിരുന്നാലും ന്യൂമോണിയെക്കുറിച്ചുള്ള ഒരു ജാഗ്രത കുറവും ചെറിയ ഒരു അറിവില്ലായ്മയും എന്ന് പറയാം. അത് കാരണം ചികിത്സ പലപ്പോഴും വൈകുന്നു. പനിയായിട്ടും ചുമയായിട്ടും വരുന്നു, പക്ഷെ അത് സാധാരണ പനിയായിട്ട് ചിലപ്പോൾ ഗണിക്കപ്പെടാം, സാധാരണ ഒരു ചുമയായിട്ട് ഗണിക്കപ്പെടാം. പക്ഷെ അത് പെട്ടെന്ന് തന്നെ വഷളാവുകയും അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പനി വന്ന് മരിച്ചു എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ന്യൂമോണിയ ആവാറുണ്ട്.
1: സർ, ഈ ന്യൂമോണിയ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: സാധാരണഗതിയിൽ ബാക്ടീരിയകൾ, വൈറസുകൾ, പിന്നെ റയറായിട്ട് ഫംഗസ്, പിന്നെ ആസ്പിറേഷൻ, അതായത് നമ്മൾ മണ്ടയിൽ പോവുക എന്നൊക്കെ പറയില്ല, അതായത് ശ്വാസകോശത്തിലോട്ട് ഭക്ഷണത്തിൻ്റെ അംശങ്ങളും മറ്റും കയറി പോകുന്നത് അല്ലെങ്കിൽ മറ്റ് കെമിക്കലുകൾ പോകുന്നത്, ഇതെല്ലാം ന്യൂമോണിയയുടെ കാരണമാകാം. പക്ഷേ ഏറ്റവും വലിയ സിംഹഭാഗവും ബാക്ടീരിയ വൈറസ് തന്നെയാണ്, അതായത് ഒരു പകർച്ചവ്യാധി എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് വരുന്നത്. അതൊരു എപ്പിഡമിക്, അതായത് ഒരു ആ ഒരു രീതിയിലോട്ട് അത് വരില്ലെങ്കിലും ഓരോ വ്യക്തികളിൽ അത് പകർന്ന് തന്നെയാണ് കിട്ടാറുള്ളത് എന്ന് പറയണം. ഇപ്പോൾ വൈറസുകൾ സാധാരണ റൈനോ വൈറസ്, റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് RSV എന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ ഇൻഫ്ലുവൻസ വൈറസുകൾ, സീസൺ അനുസരിച്ച് പലപ്പോഴും കൂടുതലായിട്ട് വരുന്ന ഇൻഫ്ലുവൻസ, ഫ്ലൂ സീസൺ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. തണുപ്പ് രാജ്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട് അത് ഫ്ലൂ സീസൺ ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിലും പകർച്ചപ്പനി എന്നുള്ള രീതിയിൽ വരുമ്പോഴും പലപ്പോഴും അതാണ് കണ്ടുവരുന്നത്. പിന്നെ ബാക്ടീരിയകൾ പ്രസിദ്ധമായിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഇതിൻ്റെ തന്നെയാണ്. പിന്നെ സ്റ്റഫൈലോകോക്കസ്, ഇതെല്ലാം ന്യൂമോണിയ ഉണ്ടാക്കുന്ന വിവിധ തരം അണുക്കളാണ്. പിന്നെ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ഇന്ന കാരണം കൊണ്ടാണ് എന്ന് കണ്ടെത്തുന്നതിന് മുൻപേ തന്നെ അതിൻ്റെ ചികിത്സ തീർച്ചയായിട്ടും നടത്തിയിരിക്കണം. അല്ലാതെ അതിൻ്റെ കൾച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, കൾച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ഒരു റിസൾട്ടുകൾ എപ്പോഴും അംബിഗ്വസ്, ഒരു വ്യക്തത ഇല്ലാതെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യം വിവിധ അണുക്കൾ ഒരുമിച്ചായിരിക്കും പലപ്പോഴും ഉണ്ടായിരിക്കുക, അല്ലാതെ ഇന്നാണ് കാരണം എന്നുള്ളത് പലപ്പോഴും ഉണ്ടാവാറില്ല. കാര്യം വൈറസും ബാക്ടീരിയയും കൂടെ യോജിച്ച് ചിലപ്പോൾ ന്യൂമോണിയ ഉണ്ടാക്കാറുണ്ട് വ്യക്തികളിൽ, ചില വ്യക്തികളിൽ എന്നുള്ള രീതിയിൽ, പിന്നെ ചില അവസരങ്ങളിൽ.

0: അസുഖത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ലക്ഷണങ്ങൾ പൊതുവെ ഞാൻ അതിന്റെ ഒരു വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൂടെ അതിന്റെ കൂടെ പറയട്ടെ. അത് സാധ്യത കൂടുന്ന ചില അവസ്ഥകൾ ഇപ്പൊ COPD പുകവലി ജന്യ ശ്വാസകോശ രോഗത്തിന്റെ ഭാഗം, പുകവലി അല്ലെങ്കിൽ ഇതുകൊണ്ട് സംഭവിക്കാം അന്തരീക്ഷ മലിനീകരണം കാരണം, സ്ഥിരമായിട്ടുള്ള അന്തരീക്ഷ മലിനീകരണം. പിന്നെ ആസ്മ, പ്രമേഹം, ഹൃദ്രോഗം, ചുമക്കാൻ കഴിയാത്ത അവസ്ഥ, ഉദാഹരണത്തിന് പക്ഷാഘാതം നിമിത്തം കിടപ്പ് രോഗിയായി പോയൊരു വ്യക്തി, പിന്നെ പ്രതിരോധ ശേഷി കുറവുണ്ടാക്കുന്ന അസുഖങ്ങൾ HIV/AIDS പോലെയുള്ളത്, പിന്നെ ക്രോണിക് കിഡ്നി ഡിസീസ്, ക്രോണിക് ലിവർ ഡിസീസ്, അങ്ങനത്തെ വൃക്ക രോഗം, പിന്നെ കരൾ രോഗം, ഇതിലെല്ലാം സംഭവിക്കാറുണ്ട്. അവരിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ, ഈ ന്യൂമോണിയയുടെ പൊതുവെയുള്ള ലക്ഷണങ്ങളും, കഫത്തോടുകൂടിയ ചുമ, പ്രൊഡക്റ്റീവ് എക്സ്പെക്ട്രേഷനുള്ള കോഫ് എന്നുള്ളതാണ് അവിടെ കാര്യം. പനി, പനി പലപ്പോഴും ഹൈഗ്രേഡ്, കുറച്ച് കടുത്ത പനിയായിരിക്കും, വിറയലോടുകൂടിയ പനിയായിരിക്കും, സാധാരണ പനി ആയിരിക്കില്ല, കുറച്ച് കടുത്ത പനിയാണ് സാധാരണ കാണുന്നത്. ഇതെല്ലാം വ്യക്തിഗതമായിട്ട് നമുക്കിപ്പോൾ ഏത് അസുഖത്തിൻ്റെ കാര്യത്തിലുള്ള പോലെ തന്നെ ഇതിലെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാവുന്നതാണ്. എന്നാൽ പോലും പൊതുവെ ഇങ്ങനെയാണ്. പിന്നെ ശ്വാസമുട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ശ്വസന അറകളിലാണ് ഈ നീര് കിട്ടുന്നത്, സ്വാഭാവികമായിട്ടും ശ്വാസമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നെഞ്ചുവേദന, അത് ഇതിൻ്റെ ഒരു പഴയ ഹിപ്പോക്രാറ്റസും ഒക്കെ പഴയ BC തന്നെ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് ഈ നെഞ്ചുവേദന കൊളുത്തിപ്പിടിക്കുന്ന നെഞ്ചുവേദന പ്ലൂറൈറ്റിക് ചെസ്റ്റ് പെയിൻ ആണ്. അതായത് ശ്വാസം അകത്തോട്ട് വലിക്കുമ്പോൾ കൊളുത്തിപ്പിടിക്കുന്നത് പോലെയുള്ള നെഞ്ചുവേദന, അതാ നമ്മുടെ ശ്വാസകോശ ആവരണത്തിൽ ചെറിയ ഒരു സിന്യൂമോണിക് എഫ്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ ഒരു പുറത്ത് ചെറിയ ഒരു നീർക്കെട്ടുണ്ടാവും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്. അതുകൊണ്ടാണ് ആ കൊളുത്തിപ്പിടിക്കുന്ന നെഞ്ചുവേദന വരുന്നത്. പ്ലൂറിസി എന്നൊക്കെ പഴയ കാലത്തെ ആ പ്ലൂറിസി എന്നൊക്കെ ഉള്ളൊരു വാക്ക് ഉണ്ട് ഇതിൻ്റെ കൂടെയുള്ള ആ നീർക്കെട്ട് ഈ ആവരണത്തിന് വരുന്നത്. അതുകൊണ്ടാണ് നെഞ്ചുവേദന അങ്ങനെ വരുന്നത്. പിന്നെ കുറച്ച് പ്രായമായവരിൽ ഒരു ഭ്രമാത്മകത, അതായത് നമ്മൾ കൺഫ്യൂഷൻ എന്നൊക്കെ പറയില്ലേ, ആകെ ഒരു ചിലപ്പോൾ എവിടെയാണ് കിടക്കുന്നതെന്നോ ഒക്കെ ഉള്ള കൺഫ്യൂഷനെല്ലാം വരുന്നത് ഇതിൻ്റെ സ്ഥിരം ഭാഗമാണ്. പിന്നെ ചെറിയ കുട്ടികളിൽ പലപ്പോഴും ശ്വാസംമുട്ട് കാരണം അവർക്ക് പനിയുണ്ടായിരിക്കും, ചുമയുണ്ടായിരിക്കും, പക്ഷെ റെസ്പിറേറ്ററി റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൂടുതലായിട്ട്, അതായത് ശ്വാസത്തിൻ്റെ ശ്വാസം വലിക്കുന്ന ആ റേറ്റ് ഒരു മിനിറ്റിൽ ഇത്ര എന്നുള്ള അതിനൊക്കെ നിശ്ചിത കണക്കുകളുണ്ട്. എന്താണ് സിവിയറിറ്റി ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കണക്കെല്ലാം ഉണ്ട്. പിന്നെ കുട്ടികളിൽ തന്നെ ഭക്ഷണം കഴിക്കായിക, ഭക്ഷണത്തിനുള്ളവർ പോലെ, പിന്നെ അപസ്മാരം വരാം, ജന്നി പോലെ വരാം, പിന്നെ ഛർദി, ഇതൊക്കെ കുട്ടികളുടെ ഒരു ചെറിയ കുട്ടികളുണ്ടാകുന്ന പ്രത്യേകതകളാണ്. പിന്നെ ന്യൂമോണിയ ഉണ്ടാക്കുന്ന രോഗാണുവിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് ലക്ഷണങ്ങളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ലീജിയോണല്ലയിൽ ബാക്ടീരിയയാണ്, അത് വയറുവേദന, വയറിളക്കം ഉണ്ടാക്കാറുണ്ട്. പിന്നെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ ഇതും പഴയ കാലത്ത് തന്നെ വിവരിക്കപ്പെട്ട ഒരു ലക്ഷണമാണ്. അതായത് തുരുമ്പ് പോലത്തെ കഫം, തുരുമ്പ് ശരിക്കും വരുന്ന പോലത്തെ ചെറിയ ബ്രൗണിഷ് ആയിരിക്കും, അത് ബ്രൗൺ നിറത്തിലോട് സാമീപ്യം ഉണ്ടായിരിക്കും. അത് നമ്മുടെ റസ്റ്റി സ്പ്യൂട്ടം എന്നാണ് പണ്ടത്തെ ഒരു വാക്ക്. പിന്നെ ക്ലബ്സിയല്ല, ക്ലബ്സിയല്ല വളരെ കുഴപ്പമുണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ്. സാധാരണഗതിയിൽ നമ്മുടെ വായിക്കകത്തും മറ്റും സമാധാനപരമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ബാക്ടീരിയയാണ്, പക്ഷേ പറ്റിയ അവസരം വരുമ്പോൾ, നമ്മൾ തളർന്നു കിടക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൽ കടുത്ത ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ള ഒരു ബാക്ടീരിയയാണ്. പലപ്പോഴും അതിനെ കവച്ചു വെക്കാൻ വേണ്ടിയിട്ട് സമയത്ത് ചികിത്സ തുടങ്ങിയിട്ടില്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഏൽക്കുന്ന ഫലപ്രദമാവുന്ന സാധ്യതകളും പലപ്പോഴും കുറയാറുണ്ട്. ക്ലബ്സിയല്ല ന്യൂമോണിയയിൽ രക്തം കലർന്ന കഫം, അതായത് നമ്മുടെ TBയിലും മറ്റുള്ളതുപോലത്തെ ട്യൂബർക്ലോസിസ് ക്ഷയത്തിലുള്ള പോലത്തെ ഒരു ചുമയാണ് അതിനുണ്ടാവാറുള്ളത്. പിന്നെ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഓർഗാനിസം, അത് ഉണ്ടാക്കുന്ന പ്രത്യേകത കഴുത്തിലെ കടലവീക്കം അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ സന്ധിവേദന, ചെവി വേദന, അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു രോഗ നിർണയത്തിൽ പലപ്പോഴും വൈകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. പല രീതിയിൽ ന്യൂമോണിയയുടെ മറ്റ് ലക്ഷണങ്ങൾ ഇതിൻ്റെ കൂടെ വരാവുന്നതാണ്. അതുകൊണ്ട് ന്യൂമോണിയ ആണോ എന്ന് പോലും സംശയിക്കുന്ന അവസരങ്ങളാണ് ചിലതൊക്കെ ഇപ്പൊ മൈക്രോപ്ലാസ്മയുടെ കാര്യത്തിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ വൈറൽ ന്യൂമോണിയയിലാണ് വളരെ വ്യക്തമായിട്ട് ശ്വാസം മുട്ടുണ്ടാവാറുള്ളത്, വീസിങ്ങും അങ്ങനത്തെ വീസിങ് ശ്വാസം മുട്ട്. വൈറൽ ന്യൂമോണിയയുടെ ഒരു രൂപം തന്നെയാണല്ലോ നമ്മുടെ COVID-19 ന്യൂമോണിയ ആയിരുന്നു അതുണ്ടാക്കിയിരുന്നത്. COVID-19 ന്യൂമോണിയ അത് ഒരു വൈറൽ ന്യൂമോണിയ ആണല്ലോ. ശ്വാസമുട്ടതിൽ വളരെ വ്യക്തമായിട്ടുണ്ടാവുമായിരുന്നു. പക്ഷെ ശ്വാസം തിങ്ങലുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് അറിയാത്ത രീതിയിൽ വരുന്ന ഒരു പ്രത്യേകതയായിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അവസാന നിമിഷത്തിൽ മാത്രം അതിനെ ചികിത്സയ്ക്ക് എത്തുകയും ആ സമയമാകുമ്പോഴേക്കും അത്രയും സീരിയസ് ആവുന്ന ഒരു രീതി ഉണ്ടായിരുന്നത്.
0: സർ, ഈ ന്യൂമോണിയ രോഗ പ്രതിരോധത്തിനായി നമുക്ക് എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടി വരിക?
1: അത് ഒരു

0: എയർബോൺ ഡിസീസ് ആണല്ലോ മെയിനായിട്ട്, വായുജന്യമാണ്. വായുജന്യം മാത്രമല്ല പലപ്പോഴും കോൺടാക്റ്റ് വഴിയും പകരാവുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, ഇപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമുണ്ടാക്കുന്ന അവസരങ്ങൾ ആദ്യം നമുക്ക് പറയാം. ഇപ്പോൾ പുകവലി നിർത്തുന്നത്, മദ്യപാനം നിർത്തുന്നത്, പിന്നെ വായുമലിനീകരണം തടയുന്നത്. വായുമലിനീകരണം കൂടുന്ന അവസരത്തിൽ ഇപ്പോൾ ഡൽഹിയിലും മറ്റും നമ്മൾ കണ്ടില്ലേ, വളരെ വലിയൊരു ശതമാനം പേർക്ക് ന്യൂമോണിയ ബാധ ഉണ്ടായി. അത് കടുത്ത വായുമലിനീകരണം കാരണം ഉണ്ടാകുന്നത്. പിന്നെ കൈശുചിത്വം, അത് നമ്മൾ കോവിഡിൻ്റെ കാലത്ത് പറഞ്ഞിരുന്നില്ലേ, അത് തന്നെയാണ്. അത് ഒരു കോവിഡ് ന്യൂമോണിയ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വ്യക്തിശുചിത്വത്തിൻ്റെ പാട് കൈകൾ കഴുകുക എന്നുള്ള ഒരു ഹാൻഡ് വാഷ് ഒരു രീതിയിൽ. പിന്നെ ചുമ മര്യാദകൾ, അത് നമ്മൾ പറയുന്നുള്ളൂ കോഫ് എറ്റിക്വറ്റ്. അത് ചുമയ്ക്കുമ്പോൾ കൈകൊണ്ട് ഇത് ചെയ്യുന്നതിനേക്കാളും പലപ്പോഴും കൈമുട്ടിൻ്റെ അകഭാഗം കൊണ്ട്, അങ്ങനെയാണെങ്കിൽ കൈമുട്ടിൻ്റെ അകഭാഗം കൊണ്ട് അത് മറച്ചു പിടിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മൾ മറ്റേത് കൈകൊണ്ടാവുമ്പോൾ ഈ അണുക്കളുള്ള അല്ലെങ്കിൽ സ്രവങ്ങൾ വീണ കൈ നമ്മൾ മറ്റൊരു സ്ഥലത്ത് വയ്ക്കുകയും അത് മറ്റൊരു വ്യക്തി പിടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പകരാനുള്ള സാധ്യതയുണ്ട്. കോൺടാക്റ്റ് ആയിട്ട് വരുന്ന അസുഖങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. പ്യുവർ എയർബോൺ ആണെങ്കിൽ ഇതിലൂടെ എയറിലൂടെ മാത്രമാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള അണുക്കളുടെ കാര്യത്തിൽ ഇതും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അത് ചുമയ്ക്കുമ്പോൾ മറച്ചു പിടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു അസുഖം തുടങ്ങിയിരിക്കുന്നു നമുക്ക് വെളിയിൽ പോയേ പറ്റുള്ളൂ അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത്. നിരന്തരമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ സമയവും അങ്ങനെ ഇപ്പോൾ ചുമ മര്യാദ കീപ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ പിടിച്ചു മറച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ മാസ്ക് ഉപയോഗിക്കുന്ന ഇപ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ, ജപ്പാനിലും കൊറിയയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പനിയോ ജലദോഷമോ വരുമ്പോൾ തന്നെ ആൾക്കാർ മാസ്ക് ഇട്ടിരിക്കും. വലിയൊരു ശതമാനം പേര് മാസ്കിലായിരിക്കും അപ്പോഴും നമ്മൾ വഴികളിൽ കാണാറുള്ളത്. അപ്പോൾ അത് ഈ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ അതിന് പുറമേ ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. വാക്സിനേഷൻ വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ന്യൂമോണിയയുടെ ശതമാനം കുറച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ HIV വാക്സിനുണ്ട്. ഫ്ലൂ വാക്സിൻ പ്രായമായിട്ടുള്ളവർക്കും പിന്നെ സ്ഥിരം ശ്വാസം മുട്ടും സ്ഥിരം കഫക്കെട്ടും അഡ്മിറ്റ് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ ഫ്ലൂ വാക്സിൻ ഇപ്പോഴും എടുക്കുന്നുണ്ട്. വർഷാവർഷം എടുക്കേണ്ടി വരും. പിന്നെ 6 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള ആർക്കും ഫ്ലൂ വാക്സിൻ വർഷാവർഷം എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനത്തെ സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ളവരും വരുന്നവർക്കും, അടുപ്പിച്ച് ആശുപത്രിയെ അഭയം പ്രാപിക്കേണ്ടി വരുന്നു ന്യൂമോണിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ കഫക്കെട്ടോട്ട് കൂടിയിട്ട്, എന്നാൽ അവർ ഫ്ലൂ വാക്സിൻ എടുത്ത് തന്നെ മതിയാവുള്ളൂ. വലിയ വ്യത്യാസം ഉണ്ടാക്കാറുണ്ട്. ഹോസ്പിറ്റലൈസേഷൻ ഒഴിവാവാറുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ന്യൂമോകോക്കൽ വാക്സിനുണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിനാണ്. അത് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, പിന്നെ 50 വയസ്സിൽ മുകളിലുള്ള സാധ്യത കൂടിയ വ്യക്തികളിലും ഇത് ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കുന്നത്. അതും വർഷം ഓരോ വർഷവും ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ആ ഒരു ഈ വാക്സിനേഷനുകൾ ന്യൂമോണിയയുടെ കാഠിന്യവും ന്യൂമോണിയ വരുന്നതും വളരെ വ്യക്തമായിട്ട് കുറയ്ക്കുന്നതായിട്ട് സ്റ്റഡികൾ തന്നെ ഉണ്ട്, മനസ്സിലാക്കിയിട്ടുമുണ്ട്.
1: ന്യൂമോണിയ എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇത്രയും അറിവുകൾ പങ്കുവച്ച ഡോക്ടർ അർഷാദ് കള്ളിയത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ബാസികർ എന്ന ചിത്രത്തിന് വേണ്ടി അൽക്കായാഗ്നിക്കും കുമാർ സാനുവും പാടിയത്.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഒക്ടോബർ 5 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പെർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ: 9495 9643 1, 9496 5563 2. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 9496 5963 2.

0: അമിത ഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ബി.വി. ബിനയ സംസാരിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: കുമാരസാനുവും അൽക്ക യാഗ്നികും പാടിയത് ചിത്രം കൂലി നമ്പർ 1.

0: അടുക്കളയിലെ സൂപ്പർ സ്റ്റാർ ആയ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
0: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം ദിൽ

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സൌജന്യ വ്യാപാര ശൃംഖല നിർമ്മിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചിക്കാഗോയിൽ US ഇന്ത്യൻ ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായുള്ള സേഫ്ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 7 മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ സമ്മേളനം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. 200 അംഗങ്ങളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലയിലെ നഗര ആരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ ജാക്ക് വൈപ്പ് ശുചീകരണ ക്യാമ്പയിന് തുടക്കമായി. 1 നീളുന്ന ക്യാമ്പയിനിൽ വിവിധ ജനകീയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ഹൈക്കോടതി പെർമിറ്റ് റദ്ദാക്കിയ വ്യാപാര

മേളയുടെ പ്രവർത്തനം തുടരാൻ അനുവദിച്ചതായി ആരോപിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പത്തനംതിട്ട മുനിസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. ട്രാപ്പ് ഷൂട്ടർ നീരു ദണ്ഡ ഇന്ത്യയുടെ വനിതാ പതാകവാഹകയാകും. ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 20-ാം സ്വർണം. പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഗുസ്തിയിൽ അമൻ സഹരാവത് സ്വർണം നേടി. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ്, സതീഷ് ബാബു, സുനന്ദ എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജെറി അമൽദേവ്.

അടുത്ത ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം നക്ഷത്ര കൂടാരം. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, ഈണം നൽകിയത് മോഹൻ സിത്താര.

0: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
1: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
2: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
0: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
2: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
1: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: ഇട്ടാപ്പള്ളി ഏജൻസീസ്.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
5: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം. കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും സംഘവും പാടിയത്.

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോന്ന് ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കേട്ടു.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി ആര്യശാല.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
4: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷന്.
5: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: കൈതപ്രത്തിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം, എം ജി ശ്രീകുമാർ പാടിയത്, ചിത്രം സത്യം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഒക്ടോബർ 5 രാവിലെ 11:02 മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ, സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പെർട്ട് ഡോക്ടർ മീര ആസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495954321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496559321. അറിയിപ്പ് കഴിഞ്ഞു.

0: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
0: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
1: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
0: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമണി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
3: കൈതപ്രത്തിന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം, യേശുദാസ് പഴയ ഗാനം, ചിത്രം കളിയൂഞ്ഞാൽ.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: അടുത്തതാനും വി ശ്രീകുമാറും ശ്രേയാ ഘോഷാലും പാടിയത് ചിത്രം നീലത്താമര. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടക്കകം. കോൾ 8891765534.
3: അടുത്ത ഗാനം അഫ്സലും ജോത്സ്നയും പാടിയത്, ചിത്രം ലയൺ. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം, കുബേരൻ എന്ന ചിത്രത്തിനു വേണ്ടി സ്വർണലത പാടിയത്.

ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിനു വേണ്ടി ജോബ് കുര്യനും ഷാൻ റഹ്മാനും പാടിയത്. രചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുകളെ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കന്നുകാലി വളർത്തൽ മേഖലയുടെ വികസനത്തിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക വിദ്യയ്ക്ക് അടിമപ്പെടാതെ അതിന്റെ ഉടമസ്ഥരായി മാറാനാണ് വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോവിഡാനന്തരം മരണനിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഓരോ മരണത്തിന്റെയും കൃത്യമായ കാരണം കണ്ടെത്തുന്നതിന് ഹെൽത്ത് ഡാറ്റ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മുഖ്യമന്ത്രി. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 7 മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലർ ആർ ശ്രീലേഖ സ്ഥാനമൊഴിഞ്ഞെന്ന് കത്ത് നൽകിയതായി മേയർ വി രാജേഷ്. രാജിക്ക് പിന്നിൽ സ്വകാര്യ കാരണങ്ങളെന്ന് ആർ ശ്രീലേഖ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. 21 സ്വർണം ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. സ്ഥായിയായ വരുമാനത്തിന് സമ്മിശ്ര കൃഷിരീതിയിൽ അവലംബിക്കുന്ന കർഷകൻ സിസിൽ ചന്ദ്രനുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധ വിജയലക്ഷ്മിനാഥൻ പാടിയ കൃതികൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം ഡോക്ടർ പ്രദീപ് ഇറവങ്കര അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലെ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് കെ ജനാർദ്ദനൻ പിള്ള. 6:02 അറിയിപ്പുകളെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, പി കുഞ്ഞിരാമൻ നായർ എഴുതിയ വൃന്ദാവനം എന്ന കവിത ആലാപനം രവിശങ്കർ. ഉദയഗീതം, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം: കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം: കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂവ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 160 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില.

ശേഷം ഓർമ്മച്ചിപ്പ് തുടരും. 11:00 ബാലലോകം. തിരുവനന്തപുരം കല്ലമ്പലം KTCT ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 പഞ്ചാര മിഠായി. 12:00 ഗാനമാലിക. 12:40 പ്രകാശധാര. അമിതഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു, ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം, ഡോക്ടർ BV വിനയ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:00 ഈണപ്പൂക്കൂട. 2:00 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹേ സ്പോൺസേഡ് പരിപാടി. 3:00 തിരയ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 യുവർ വോയ്സ്. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. നാടൻ പശുവളർത്തലിലും ജൈവ കൃഷിയിലും നേട്ടം കൊയ്യുന്ന സംരംഭക വീണ രാജ്കുമാറുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീതസുധ, പാപനാശം അശോക് രമണി അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:55 മുതൽ വിവിധ് ഭാരതി റിലേ.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്.

ആകാശവാണി അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങൾ. മഴവില്ല് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

0: അടുക്കളയിലെ സൂപ്പർ സ്റ്റാർ ആയ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
0: പിറ്റാപ്പിളിൽ ഏജൻസീസ്.
2: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
4: വിളക്ക് മാത്രമല്ല, കുക്ക്വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. MRP ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മോളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRP ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാര.
5: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ.

0: ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ബിൽഡിംഗ് കൂടാതെ എസ് ആർ ടവർ എം സി റോഡ് കേശവദാസപുരത്തും.
2: അടുത്ത ഗാനം ശ്വേതയും സംഘവും പാടിയത് ചിത്രം ബാഹുബലി 2. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം കീരവാണി.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. യേശുദാസ് പാടിയ ഗാനമാണ് സന്ധ്യാഗീതത്തിൽ ആദ്യം. രചന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, സംഗീതം ഗംഗയമരൻ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐ ഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തിരുവനന്തപുരത്ത്. ജപ്പാനിൽ നടക്കുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി നിലവിൽ ഇന്ത്യ 4-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌടില്യ സാമ്പത്തിക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ജനാധിപത്യവും വികസനവും ഒരുമിച്ച് മുന്നേറണമെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം 2047-ഓടെ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും വ്യക്തമാക്കി. സാങ്കേതികവിദ്യയുടെ ദാസരാകാതെ അതിന്റെ യജമാനായി മാറാനാണ് വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോട്ടയം വലവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 8-ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു ഗവർണർ. സാങ്കേതികവിദ്യയെ നമ്മളാണ് ഉപയോഗിക്കേണ്ടതെന്നും അവ നമ്മളെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോവിഡിന് ശേഷം സംസ്ഥാനത്ത് മരണനിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഓരോ മരണത്തിന്റെയും കൃത്യമായ കാരണം കണ്ടെത്തുന്നതിന് ഹെൽത്ത് ഡേറ്റ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.

0: ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ ഓർഗൺ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം 2 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് ആരോഗ്യമേഖലയിൽ കൂടുതൽ സഹായം ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഒരു റിപ്പോർട്ട്.
1: ആരോഗ്യ സുരക്ഷാ രംഗത്ത് പൂർണ്ണമായും സർക്കാർ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന ഒരു ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഈ പദ്ധതി പ്രകാരം അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും 5 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് അർഹതയുണ്ട്. അർഹരായ ഗുണഭോക്താക്കൾക്ക് രാജ്യത്തുടനീളമുള്ള അംഗീകൃത സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ചികിത്സാനുകൂല്യങ്ങൾ നേടാം. ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള 3 ദിവസത്തെയും ഡിസ്ചാർജിന് ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകൾ ഇതിലുൾപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കൃഷി വകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്തെ കർഷകർക്ക് കൃഷിവകുപ്പിന്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനായി നടപ്പാക്കുന്ന സ്മാർട്ട് ഫാർമർ ഐഡി കാർഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് മുട്ടിലിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിനുശേഷം പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൌകര്യവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ്ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 7 മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ ബുള്ളിംഗ് തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നീന്തൽ മത്സരങ്ങൾ നടക്കുന്ന വേദിയുടെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തയെ തുടർന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലർ ആർ ശ്രീലേഖ സ്ഥാനമൊഴിഞ്ഞെന്ന് കത്ത് നൽകിയതായി മേയർ വി വി രാജേഷ്. സ്വകാര്യ കാരണങ്ങളാണ് ഇതിനു പിന്നിലെന്ന് ശ്രീലേഖ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. പുരുഷന്മാരുടെ 57 കിലോഗ്രാം വിഭാഗം ഗുസ്തിയിൽ ഇന്ത്യൻ താരം അമൻ സെഹ്റാവത്ത് സ്വർണം നേടി. പുരുഷ 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. ഇതോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 4ാം സ്ഥാനത്തെത്തി. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ പതാക വഹിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ വെസ്റ്റിൻഡീസിന് 352 റൺ വിജയലക്ഷ്യം. 3 മത്സര പരമ്പരയിൽ 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും ബഹ്റിനിലേക്കും ഈ മാസം 27 മുതൽ പുതിയ വിമാന സർവ്വീസുകൾ ആരംഭിക്കും. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ റിയാദിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവ്വീസ് തുടങ്ങുക. ആലപ്പുഴ ജില്ലയിൽ റോഡ് നിർമ്മാണത്തെ തുടർന്ന് കുടിവെള്ളക്ഷാമം രൂക്ഷം. ദേശീയപാത പുനർനിർമ്മാണത്തിനിടയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയാണ് ജില്ലയിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: അരൂർ മുതൽ കായംകുളം വരെയുള്ള ഭാഗത്തെ പൈപ്പ് പൊട്ടൽ പതിവ് സംഭവമാവുന്നു. ചേർത്തലക്കാർക്ക് കുടിവെള്ളം കിട്ടാൻ ഇനി 2 ദിവസം കൂടി കാത്തിരിക്കണം. തിരുവിഴയിൽ ഇന്നലെ ദേശീയപാത നിർമ്മാണത്തിനിടയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പാണ് പൊട്ടിയത്. ചേർത്തല നഗരത്തിലും 8 പഞ്ചായത്തിലും കുടിവെള്ളമില്ല. കുടിവെള്ള പൈപ്പ് തിരിച്ചറിയാതെയാണ് റോഡ് പണി നടക്കുന്നത്. ഇത് പരിഹരിക്കാൻ പലതവണ ഉന്നതതല യോഗം ചേർന്നിട്ടും പൈപ്പ് പൊട്ടൽ തുടരുകയാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ സമ്മേളനം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. 200 അംഗങ്ങളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് കൂടരിഞ്ഞി കൂമ്പാറയിൽ ട്രാവലർ നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 11 പ്രായമുള്ള കുഞ്ഞു മരിച്ചു. കുട്ടികൾ ഉൾപ്പെടെ പരിക്കേറ്റ 25 പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഗോത്ര അറിവുകളും പരമ്പരാഗത രീതികളും കൂട്ടിയിണക്കി ആയുർവേദ ഗവേഷണം ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ആയുഷ് വകുപ്പും ദേശീയ ആയുഷ് മിഷൻ കേരളവും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച 11 ആയുർവേദ ദിനാഘോഷം പ്രജ്വല 2026 സമാപന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ആദ്യ സമഗ്ര തൃതീയതല ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ ഘടകങ്ങളുടെ കുറവിനെ തുടർന്നുണ്ടാകുന്ന ജനിതക രക്തസ്രാവ രോഗമാണ് ഹീമോഫീലിയ. വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനും പ്രവാസി മലയാളികളുടെ ബിസിനസ് ശൃംഖലകളെ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നതിനുമായി പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ടോക്കിയോ എന്നീ 5 നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ ഡെസ്കുകൾ പ്രവർത്തിക്കുക. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ID കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി T സിദ്ദിഖ്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ്ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തിരുവനന്തപുരത്ത്. ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി നിലവിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി അനന്തപുരി FM 101.9. സന്ധ്യാഗീതം തുടരുന്നു. ഇനി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം.

0: സന്ധ്യാഗീതം സമാപിച്ചു.
1: അമിതഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ BV ബിനയ സംസാരിക്കുന്നു.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് സങ്കടപ്പെടുന്നതിന് പകരം ഉള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. ഒരു ചെറിയ നന്ദി പ്രകാശനം പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ സമൃദ്ധിയെ ആകർഷിക്കും. ഈ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. പരിപാടി തുടങ്ങും മുമ്പ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: കൃഷി വെറുമൊരു ഉപജീവന മാർഗം മാത്രമല്ല, മണ്ണിനോടും പ്രകൃതിയോടും മനുഷ്യനോടുമുള്ള ആത്മബന്ധം കൂടിയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് കൃഷിയിൽ നിന്ന് സ്ഥിരമായ വരുമാനം നേടുക എന്നത് കർഷകർ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. കാലാവസ്ഥാ വ്യതിയാനം, ഉൽപാദന ചെലവിലെ വർധനവ്, വിപണിയിലെ വിലയിടിവ് തുടങ്ങി നിരവധി പ്രതിസന്ധികൾ കർഷകന്റെ മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരൊറ്റ വിളയെ മാത്രം ആശ്രയിക്കാതെ കൃഷിയുടെ വിവിധ മേഖലകളെ പരസ്പരം കൂട്ടിയിണക്കി മുന്നേറുകയാണ് സമ്മിശ്ര കൃഷി. ഇത്തരത്തിൽ കൃഷിയെ

0: ഒരു സമഗ്ര സംരംഭമാക്കി മാറ്റി സ്ഥിരവരുമാനം കണ്ടെത്തി ജീവിത വിജയം നേടിയ ഒരു കർഷകന്റെ അനുഭവങ്ങളിലേക്ക് നമുക്കിനി കടന്നുചെല്ലാം. തിരുവനന്തപുരത്ത് കുളത്തൂര് താമസിക്കുന്ന സിസിൽ ചന്ദ്രൻ. എത്ര വിസ്തൃതി കുറഞ്ഞ സ്ഥലത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ വർഷം മുഴുവൻ ഉയർന്ന വിളവും ലാഭവും ഉറപ്പാക്കുന്ന നൂതന കൃഷി സമ്പ്രദായം വിജയകരമായി പ്രാവർത്തികമാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ കൃഷി അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ജി സന്തോഷ് കുമാറാണ് സിസിൽ ചന്ദ്രനുമായി സംസാരിക്കുന്നത്.
1: സമ്മിശ്ര കൃഷി രീതിയിലൂടെ ഒരു സുസ്ഥിര വരുമാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു കർഷകനാണ് സിസിൽ ചന്ദ്രൻ. അദ്ദേഹത്തെ പരിചയപ്പെടുത്താനായിട്ട് നിരവധി കാര്യങ്ങളുണ്ട്. ICAR സമ്മിശ്ര കർഷകനുള്ള 2025 അവാർഡ് ജേതാവാണ്. അതുപോലെ തന്നെ ഹൈടെക് ഫാമിങ്ങിനുള്ള കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ജേതാവാണ്. അതുപോലെ ഈ വർഷത്തെ ജില്ലയിലെ ക്ഷീര കർഷകനുള്ള അവാർഡ് ജേതാവാണ്. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു വളരെ നല്ല ഒരു കർഷകനാണ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് കർഷകർ കൃഷിയിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം അല്ലെങ്കിൽ സുസ്ഥിരമായ ഒരു വരുമാനം ഇന്ന് കൃഷിയിലൂടെ സാധ്യമല്ല എന്നൊക്കെ പറയാറുണ്ട്. താങ്കൾ ഇതേക്കുറിച്ച് എങ്ങനെയാണ്, താങ്കളുടെ എന്താണ് അഭിപ്രായം?
2: അത് പറഞ്ഞാൽ ആദ്യം കൃഷിയാണ് ജീവൻ, അടുത്ത് കൃഷിയാണ് എൻ്റെ ജീവിതവും. അപ്പോൾ അതുകൊണ്ട് കൃഷിയില്ലെങ്കിൽ എനിക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ആ 35 മുമ്പ് തുടങ്ങിയ കൃഷിയാണ്. ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് നമ്മൾ കൃഷി ഓരോന്നോരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങി. ആദ്യം ഓപ്പൺ ഫീൽഡ് ഫാമിംഗ് ആയിരുന്നു. ആ ഓപ്പൺ ഫീൽഡ് ഫാമിങ്ങിൽ തന്നെ നമുക്ക് നെല്ല് വയൽ കൃഷിയുണ്ട്, വാഴ, മരിച്ചീനി, പക്ഷിമൃഗാദികൾ എല്ലാം കൂടെ ഒരു സമ്മിശ്ര കൃഷി ആയിട്ടാണ് ഞാൻ കൊണ്ടുവയ്ക്കും തുടക്കത്തിലേ വന്നത്. ഒരു 10 മുന്നേ മിനിമം 30 പശുക്കൾ കറക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ 10 പശുക്കൾ പിന്നെ വറ്റ് കറവാണ്. അപ്പോൾ ശരാശരി 30 കറവ് പശുക്കൾ കൊണ്ട് പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആടുണ്ട്, 100 ആടുകളുണ്ട്. പിന്നെ കോഴിയുണ്ട്, താറാവുണ്ട്, മത്സ്യകൃഷിയുണ്ട്, കൂൺ കൃഷിയുണ്ട്, പച്ചക്കറി തൈ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, പച്ചക്കറി വിപണനമുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് തേൻ കൃഷിയുണ്ട്. ഒന്നിൽ നിന്ന് നമ്മൾ ഒന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കൊന്നും വേസ്റ്റേജ് വരുന്നില്ല, എല്ലാം റീസൈക്കിൾ ആയിട്ട് വരുന്നു. നമ്മൾ ഉദാഹരണത്തിന് വയലിൽ തന്നെ ഇതിപ്പോൾ യന്ത്രവൽക്കരണം കൊണ്ട് കണക്ക് കൃഷി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക്
1: എത്ര ഏക്കർ വയലുണ്ട്?
2: വയൽ ഇപ്പോൾ എല്ലാം കൂടെ 10-20
1: നെൽകൃഷി ചെയ്യുന്നുണ്ട്.
2: ഇപ്പോൾ കൊയ്ത്ത് നടത്തിയേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് നല്ലൊരു വരുമാനമാണ്. അപ്പോൾ വയലിൽ നിന്ന് കിടക്കുന്ന കച്ചി, ഈ കച്ചി നമ്മൾ പശുവിന് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഡയറി യൂണിറ്റിലെ സ്ലറി എല്ലാം പമ്പ് ചെയ്ത് പാട്ടത്തിനടുത്ത വയലുകളാണ്. നമ്മൾ ഈ വയലിലേക്ക് കൊണ്ട് നമ്മൾ വെള്ളത്തിൽ കൂടെ കലർത്തി അതിന് കൊടുക്കും. മാത്രമല്ല നമുക്ക് ഇതിൻ്റെ പകുതി പതിരായ നെല്ലുണ്ട്. അപ്പോൾ അരി പാറ്റിയിട്ട് അതിൻ്റെ പൊടിയെല്ലാം നമ്മൾ കോഴിക്ക് കൊടുക്കും. അപ്പോൾ ഉമിയും നമ്മൾ കോഴിക്ക് തന്നെ പൊടിച്ച് തവിടാക്കിയിട്ട് നമ്മളത്
1: കൊടുക്കും. തീറ്റ പ്രത്യേകമായിട്ട് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല.
2: ഇത് നെല്ല് തന്നെ നമ്മൾ നെല്ല് തന്നെ പ്രത്യേകം അരി പാക്കറ്റാക്കിയിട്ട് നമ്മൾ കുത്തരിയായിട്ട് അവലോസ് പൊടിയാക്കിയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുഴുക്കലരിയും കൊടുക്കുന്നുണ്ട്, പച്ചരിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത വരുമാനം വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് പിന്നെ കോഴിയിൽ നിന്ന് മുട്ട കിട്ടും. അതൊരു സൈഡ് ഇൻകമാണ്, നമുക്ക് വലിയ തീറ്റ ചിലവില്ലാതെ കിട്ടുന്ന ഒരു വരുമാനമാണ്.
1: അതുപോലെ മീൻ വളർത്തലും ഉണ്ടല്ലോ.
2: ആ, മീൻ വളർത്തലുണ്ട്.
1: കോഴിക്കോട് ഈ മീൻ വളർത്തുന്ന കുളത്തിന്റെ മേളിലല്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്?
2: ആ താറാവിന്റെ കൂടാണ് നമ്മൾ, താറാവിന്റെ കൂട് അതിന്റെ മേളിലാണ് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് താറാവിന്റെ കാഷ്ടം മീന് ഭക്ഷിക്കുകയും അപ്പോൾ അത് വേസ്റ്റേജും വരുന്നില്ല, നമുക്കത് അടുത്ത ഒരു വിപണനത്തിലുള്ള മത്സ്യം കിട്ടുന്നുണ്ട്. പിന്നെ ഈ വെള്ളത്തിൽ യൂറിക് ആസിഡ് നൈട്രജൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇതിനെ തന്നെ നമ്മൾ പമ്പ് ചെയ്ത് ചെടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വെള്ളം അങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട്
1: എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്.
2: അതെ, ഓരോന്നോരോന്ന് കണക്റ്റഡ് ചെയ്യുക.
1: ഈ ഇത്തരം വൈവിധ്യമാർന്ന കൃഷികൾ, അതുപോലെ തന്നെ ആട് വളർത്തൽ, കോഴി വളർത്തൽ, പശു വളർത്തൽ, ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഇത് എങ്ങനെയാണ്, എത്രത്തോളം ജോലിക്കാർ ഇപ്പം ഉണ്ട് ഒരു ദിവസം?
2: നമുക്ക് 15 പണിക്കാർ കൂടെ, എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും, സർക്കാർ ജോലി കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവർക്കൊരു
1: 15
2: കുടുംബം കഴിയുന്നുണ്ട്.
1: എങ്ങനെയാണ് അവരുടെ, നിങ്ങളുടെ ഒരു ദിവസത്തെ പ്ലാനിങ്, തുടക്കം എങ്ങനെയായിരിക്കും?
2: തുടക്കം എൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ രാവിലെ 3 എണീക്കും. നമ്മുടെ കറവ സമയമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എല്ലാ പാടത്തിലും ഒരു മേൽനോട്ടം നോക്കിയിട്ട് എന്താണെന്ന് നോക്കിയിട്ട്
1: കറക്കുന്ന പശുക്കൾ എത്ര എണ്ണം?
2: കറക്കുന്ന 30 ഉണ്ട് കറക്കുന്ന പശുക്കൾ.
1: ഒരു ദിവസം എത്ര പാല്?
2: ഒരു ദിവസം ശരാശരി 400-500 ഇടയിൽ കിട്ടും.
1: അപ്പോൾ ഈ പാൽ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്?
2: ആ പാല് നമ്മൾ കുറച്ച് തൈരാക്കുന്നുണ്ട്, കുറച്ച് നാടൻ നെയ്യ് എടുക്കുന്നുണ്ട്, പിന്നെ അടുത്തൊരു ഘട്ടത്തിൽ കുറച്ചുകൂടെ പാക്ക് ചെയ്ത് സെയിൽസ് ചെയ്യാനുള്ള ഒരു ഐഡിയയിൽ
1: സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് സ്വന്തം ബ്രാൻഡിൽ വിൽക്കാനാണ്.
2: ആ വിൽക്കാനാണ്.
1: അല്ലാതെ നമ്മളവിടെ ഇപ്പം സൊസൈറ്റിയിൽ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല.
2: സൊസൈറ്റി കൊടുക്കുന്നു, കുറച്ച് കൊടുക്കുന്നുണ്ട്.
1: കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇനി ഭാവിയിൽ സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്?
2: ഇല്ല, ഇത്രയും വേഗം സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്താലേ നമുക്ക് കുറച്ചുകൂടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കുന്ന പശുവിൻ്റെ പാല് 4 ദിവസത്തേക്ക് എടുക്കില്ല. അത് എൻ്റെ ഒരു ദൃഢനിശ്ചയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷ്യമായിട്ടുള്ള നല്ല സാധനങ്ങൾ മാത്രമേ വിൽക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി വന്ന് പലപ്പോഴും നമ്മുടെ പച്ചക്കറിക്കും നമ്മുടെ ഓരോ പ്രോഡക്റ്റിനും അവർ വന്ന് വിഷരഹിതമാണെന്ന് സർപ്രൈസ്ഡ് ആയിട്ട് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതെനിക്കൊരു ഹാപ്പിയാണ്. അപ്പോൾ ഞാനും കുറച്ചുകൂടെ ഹൈജീനിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഓരോ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നത്.
1: ഈ നെല്ല് എത്ര ഉൽപ്പാദനം വർഷം എത്ര ഉണ്ടാവും?
2: വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നമുക്കൊരു 25 കിലോ ശരാശരി കിട്ടുന്നുണ്ട്. 2 തവണയാണ് നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്നത്. ഇരിപ്പ് കൃഷിയാണ്. ഈ കൃഷിയെ നെല്ല് നമ്മളിപ്പോൾ യന്ത്രവൽക്കൃതമായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു
1: യന്ത്രവൽക്കൃതം എന്ന് പറയുമ്പോൾ എന്തൊക്കെ രീതിയിലാണ്? കൊയ്ത്ത് മാത്രമേ ഉള്ളോ അതോ നടീലും ഒക്കെ?
2: നടീൽ നമ്മൾ വിതയാണ് ഉദ്ദേശിക്കുന്നത്.
1: വിതയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൊയ്ത്ത്
2: യന്ത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ മാൻ പവർ ഉപയോഗിക്കുകയാണെങ്കിൽ 25,000 രൂപ ഒരു ഏക്കറിന്
1: കൃഷിക്കാവും
2: ചെലവ് വരും. ഇതാണെങ്കിൽ 2,500 രൂപ ആവുന്നുള്ളൂ.
1: പത്തിലൊന്നേ
2: ആവുന്നുള്ളൂ. ഒരേക്കർ കൊയ്യാനായിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ മതി.
1: മെതിച്ചും കിട്ടുമോ?
2: കൊയ്ത് അരി പ്രത്യേകിച്ച് മെതിച്ച് പാറ്റി ആ മെഷീൻ തന്നെ പാറ്റി നമ്മൾ പ്രത്യേകം പാക്ക് ചെയ്ത രീതിയാണ്.
1: ഓ, നമ്മൾ മാനുവലായിട്ട് ഇടപെടലൊന്നും വേണ്ട?
2: വേണ്ട വേണ്ട. പിന്നെ നമ്മളല്പം ഉണക്കിക്കൊണ്ടാൽ മതി.
1: ഇങ്ങനെ ഒരു മെഷീൻ മേടിക്കണമെങ്കിൽ എത്ര രൂപ ചിലവാകും?
2: മെഷീൻ മേടിക്കാൻ ജോൺഡിയറിന്റെ മെഷീൻ ആണെങ്കിൽ 25-40 ലക്ഷം രൂപ അടുത്ത.
1: സർക്കാർ
2: ഫുൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഏരിയയിൽ വയലൂറായതുകൊണ്ട് നമ്മളത് മെഷീൻ വാങ്ങിക്കാനുള്ള താല്പര്യം കാണിക്കുന്നില്ല. നമ്മൾ വാടകയ്ക്ക് എടുക്കും മറ്റേ.
1: ആ ശരി. ഇതിപ്പോ ഒരു ഇങ്ങനെ ഒരു മെഷീൻ ഒരു കർഷകരുടെ ഒരു കൂട്ടായ്മയൊക്കെ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മേടിക്കാം അല്ലേ?
2: ഇല്ല, നമ്മൾ കൂട്ടായ്മയായിട്ടാണ് കൃഷി ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഏരിയ കുറവാണ്. നമ്മളിപ്പോ ഒരു 100 ഹെക്ടറിനടുത്തേക്കേ ഉള്ളൂ. അപ്പൊ നമ്മള് നാഗർകോവിലിന് അടുത്തുനിന്ന് മെഷീന് വാടകയ്ക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്.
1: ഒരു ദിവസം എത്ര രൂപ വാടകയാവും?
2: 2,500 പ്ലസ് ട്രാൻസ്പോർട്ടിംഗ് ചാർജ്. നമ്മൾ ഒരുമിച്ചുള്ള കൃഷി ആയതുകൊണ്ട് നമുക്ക് അത്.
1: എത്ര കർഷകരാണ് കൂട്ടായി?
2: നമ്മള് 15 കർഷകർ ഒരുമിച്ച്
1: കൂട്ടായിട്ടാണ് കൃഷി ചെയ്യുന്നത്.
2: തമിഴ്നാട് കൈത്താറിന് ഞാനൊരു അവിടെ നമുക്കൊരു 10 ഏക്കർ കൃഷിയുണ്ട്. വേറൊരു കൃഷിയാണ് ചെയ്യുന്നത്.
1: അപ്പം ഇങ്ങനെ ഒരു മെഷീൻ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പണികളും പൂർത്തിയായി കിട്ടുമോ? എങ്ങനെയാണ്?
2: ഒരു ദിവസം മിനിമം 10 മണിക്കൂർ മെഷീൻ ഓടിക്കും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ
1: നമ്മുടെ നെല്ല് ശരിയാക്കി എല്ലാം അരിയാക്കി എല്ലാം പാക്ക് ചെയ്തെടുക്കുന്നതിന് അത്രയും മതിയാവും? 10 മണിക്കൂറത്തെ ജോലി ഉണ്ടാവും
2: നമ്മുടെ 1 ഏക്കറിൽ. നമുക്ക് അത്രയും ആവശ്യമുള്ളൂ.
1: അതെ. ഈ അരിയൊക്കെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്?
2: ഈ അരി നമ്മൾ കുത്തരി ആക്കിയിട്ട് അവിലോസ പൊടി ആക്കിയിട്ടും കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ. അതുപോലെ തന്നെ ഈ പച്ചക്കറി ഏതൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? ഹൈടെക് ഫാമിംഗ് ഏതാണ് ചെയ്യുന്നത്?
2: 1 ഏക്കറിൽ ഹൈടെക് ഫാമിംഗ് ചെയ്യുന്നുണ്ട്.
1: അതിലൊക്കെയാണ് എന്തൊക്കെ ഐറ്റംസ്?
2: ക്യാപ്സിക്കം ഐറ്റം ചെയ്യുന്നുണ്ട് സീസണൽ ബേസ്ഡ്. പിന്നെ സാലഡ് കുക്കുമ്പർ എല്ലാ വർഷത്തിലും എല്ലാ ദിവസവും കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ ക്രോപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാവല് മായ വെറൈറ്റി പാവലിടുന്നുണ്ട്. അതിന് നമ്മൾ സ്വയപരാഗണം നടക്കാത്തത് കൊണ്ട് നമ്മൾ പരാഗണം നടക്കുന്ന നമ്മൾ പൂവെടുത്ത് മെയിൽ ഫ്ലവർ എടുത്തിട്ട് പൂമ്പടി ഫീമെയിലിൽ തട്ടി കൊടുക്കും. അപ്പോൾ അത് നല്ലൊരു വാല്യുവൽ ക്രോപ്പായിട്ടാണ് നമുക്ക് കാണുന്നത്. 110-120 കിലോ വരെ പാവയ്ക്ക് നമുക്ക് കിട്ടും.
1: മെയിൽ ഫീമെയിൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്?
2: നമുക്ക് മെയിലാണെങ്കിൽ നമ്മുടെ പാവയ്ക്കയുടെ അംശം കാണില്ല, വെറും ഫ്ലവർ മാത്രമേ കാണുള്ളൂ. ഫീമെയിലാണെങ്കിൽ കായുടെ അംശം കൂടെ കാണും. അത് നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. അത്
1: അങ്ങനെയാണ്.
2: ആ പ്രാക്ടീസ് കൊണ്ട് നമ്മളങ്ങനെ ആദ്യമേ ഒരു 4-5 ചെടി നമ്മൾ എന്ത് ചെയ്താലും കുറച്ച് ചെടിയാണ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഒരു 5% എല്ലാം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 പേര് പെട്ടെന്ന് ഒരു ഫ്ലവർ എടുത്ത് മെയിൽ ഫ്ലവറിൻ്റെ പൂമ്പൊടി എടുത്ത് ഒരു 10 പൂ വരെ നമുക്ക് ആ പൂമ്പൊടി തട്ടി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ബ്രഷിലെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. നമ്മളത് പെട്ടെന്ന് ഒരു 1 മണിക്കൂറുണ്ട് ഒരു 5 പേരുണ്ട് നമ്മൾ അത്രയും പണി
1: മൊത്തം
2: ചെയ്യാതെ.
1: വളരെ നല്ല രീതിയിലുള്ള ഒരു രീതിയാണ്.
2: നല്ല രീതിയിൽ പോകുന്നുണ്ട്.
1: ഈ തേനീച്ച വളർത്തുന്നുണ്ടോ?
2: ആ തേനീച്ചയുണ്ട്. നമ്മൾ ഒരിക്കൽ വിട്ട് നോക്കി, അത് ട്രയൽ നോക്കി, പക്ഷെ അത് അത്രത്തോളം സക്സസ് ആയില്ല. ഇനി അടുത്തൊന്നുകൂടെ വേറെ തേനീച്ച ഇട്ട് ചെയ്ത് നോക്കണം. 1 ഏക്കറാണ്
1: പോളിയോസ് ചെയ്തിരിക്കുന്നത്.
2: അതെ.
1: അപ്പൊ അതിനകത്ത് മൊത്തം ഇത് തന്നെയാണോ ചെയ്യുന്നത്?
2: നമ്മൾ ഓരോ സെക്ഷനായിട്ടും അല്ല എന്ന് പറഞ്ഞാല് 25 സെന്റ് പാവലാണെങ്കിൽ 25 സെന്റ് ക്യാപ്സിക്കം ഇടും. നമ്മൾ 25 സെന്റ് നമ്മളത് സലാഡ് കുക്കുമ്പർ ഇടും. അടുത്തൊരു ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും സലാഡ് വെക്കുമ്പർ, അങ്ങനെ മൊത്തത്തിൽ ഹാർവെസ്റ്റ് ചെയ്യത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്.
1: ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് രീതിയൊക്കെ എങ്ങനെയാണ്?
2: മാർക്കറ്റിംഗ് നമുക്കിവിടെ നിന്ന് ഒരു 80% ഇവിടെ നിന്ന് സെയിൽ ആയിട്ടുണ്ട്.
1: ഇത് എവിടുന്നാണ്? നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ തന്നെയാണോ ഇതിൻ്റെ സെയിൽസ് നടക്കുന്നത്, അതോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്?
2: അന്യ സംസ്ഥാനത്തുള്ളൊരു ആൾക്കാരും വന്ന് വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ട്.
1: നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ആവശ്യക്കാർ കുറവാണോ? ഇത്
2: ഇപ്പോൾ ആവശ്യക്കാർ കൂടി വരെയാണ്. കാര്യം നമ്മൾ പെസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ കീടനാശിനി തളിക്കാത്ത ഭക്ഷ്യകമായ പച്ചക്കറികൾ വാങ്ങാനായിട്ട്

0: യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് അവരെ നമ്മളെ തേടി വരെയാണ്.
1: ഇൻഡിവിഡ്യൽസ് ആണോ വരുന്നത് അതോ ഏതെങ്കിലും വലിയ ബിസിനസ് ഹൗസുകളാണോ?
0: ബിസിനസ് ഹൗസും വരുന്നുണ്ട്, ഇൻഡിവിഡ്യൽസും വരുന്നുണ്ട്. ഇൻഡിവിഡ്യൽസ് ആണ് കൂടുതൽ വരുന്നത്.
1: അതായത് ഈ പച്ചക്കറി കച്ചവടക്കാർ മൊത്തമായിട്ട് വന്നെടുക്കുകയാണോ ചെയ്യുന്നത്?
0: കച്ചവടക്കാർക്ക് ചില സമയത്ത് മൊത്തമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല. നമുക്ക്
1: അവരുടെ ആവശ്യം ഡിമാൻഡ്
0: ഇല്ല. നമുക്ക് ലോക്കൽ ഡിമാൻഡ് അല്ലാതെ ഉണ്ട്. നമ്മളെ പാലായാലും നമ്മുടെ പച്ചക്കറി ആയാലും അരി ആയാലും നമുക്കത് കൊടുത്തേ പറ്റുള്ളൂ.
1: അങ്ങനെ സ്ഥിരം ആൾക്കാരുണ്ട്.
0: സ്ഥിരം ആൾക്കാരുണ്ട്
1: അല്ലേ? ഉണ്ട്. അതുപോലെ മുട്ട എത്ര എണ്ണം കിട്ടും ഒരു ദിവസം?
0: ഒരു ദിവസം നമുക്കൊരു 400-500 ഇടയ്ക്ക് മുട്ട കിട്ടുന്നുണ്ട്.
1: വേറെ എന്തെല്ലാമാണ് ചെയ്യുന്നത്?
0: നമ്മൾ മുയൽ കൃഷി ചെയ്യുന്നുണ്ട്.
1: എത്രത്തോളം മുയലുകളുണ്ട്?
0: മുയലൊരു 50. നമ്മളത് ബ്രീഡിങ് ആ വിറ്റ് അങ്ങ് പോയാ കുഞ്ഞുങ്ങളെ
1: വിൽക്കുകയാണ്
0: നമ്മുടെ മെയിൻ പരിപാടി. പിന്നെ നമ്മൾ മുട്ട ഹാച്ച് ചെയ്യുന്നുണ്ട്. 10,000 മുട്ട ഒരു മാസത്തിലൊരിക്കൽ നമ്മൾ വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്.
1: ഇതിന്റെ പവറൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഈ വൈദ്യുതി ഇപ്പം ഒരു വലിയ പ്രശ്നമാണല്ലോ നമ്മുടെ സംസ്ഥാനത്ത്. ഇപ്പം പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിലൊക്കെ മെഷീനറി ഒക്കെ പ്രവർത്തിപ്പിക്കുന്നതിനും ഒക്കെ വൈദ്യുതി ആവശ്യമായിട്ട് വരുന്നില്ലേ?
0: ആവശ്യമായിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിലെ സോളാർ ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്.
1: ഇപ്പൊ എത്ര രൂപ വൈദ്യുതി ചാർജ് ആയിട്ട് അടയ്ക്കുന്നത്?
0: ഇപ്പൊ നമുക്ക് കൺസപ്ഷൻ റേറ്റ് ആയിട്ട് പോലും മാസം 25,000-30,000 രൂപ അടയ്ക്കുന്നുണ്ട്.
1: ഭാവിയിൽ എന്റെ ഒരു എക്സ്പാൻഷന് അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ?
0: ഭാവിയിൽ റോബോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ഫീഡ് ആയാലും പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ ആയാലും നമുക്ക് ഇതിനകത്ത് വരുന്ന പെസ്റ്റ് ഡിസീസ് നേരത്തെ കൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് ഡിസീസ് വരാണെങ്കിൽ പൂപ്പൽ രോഗം, പൗഡറി മിൽഡ്യൂ, അതിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലേ ചില സമയത്ത് സാലഡ് വെക്കുമ്പോഴൊക്കെ എല്ലാം ചില സീസണിൽ വരും. പിന്നെ മണ്ടരി വരുന്നത്, മൈറ്റ് ആൻഡ് ട്രിപ്സ് ഈ പച്ചമുളകിൽ വരുന്നത്. അപ്പോൾ ഇത് AI ക്യാമറ വെച്ച് മൊത്തത്തിൽ ആദ്യമായിട്ട് നമുക്ക് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാലേ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കതിന് പ്രൊഡക്ഷൻ വീണ്ടും കൂട്ടാൻ പറ്റും.
1: ഈ AIയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വെക്കുന്നതിന് സാമ്പത്തിക ചിലവ് കൂടുതലല്ലേ?
0: സാമ്പത്തിക ചിലവ് കൂടുതലാണ്. മിനിമം നമ്മൾ ഒരു മൊത്തം പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഒരു 50 lakhs ഒക്കെ ആവും. കാര്യം ഞാനിപ്പോൾ ആദ്യം ഒരു പോളിയോസ് ചെയ്തിട്ടാണ്, അത് 10 lakhs ആയിരുന്നു. അത് ഒരു വർഷം കൊണ്ട് ബ്രേക്ക് ഈവനാക്കി, വീണ്ടും ഒരു 50% കൂടെ ചെയ്ത്. അത് 2 വർഷം കൊണ്ട് 25 lakhs ആയിരുന്നു. 2 വർഷം കൊണ്ട് ലോൺ ബ്രേക്ക് ഈവനാക്കി, വീണ്ടും ഞാനൊരു 50% കൂടെ ചെയ്ത്. അപ്പോൾ അത് 2 വർഷം കൂടെ കൊണ്ട് ബ്രേക്ക് ഈവനാക്കി. അപ്പോൾ ഇത് സെൻസസ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് അത്രയും പ്രൊഡക്ടിവിറ്റി കൂടും. ഈ 10 times എന്ന് പറഞ്ഞൊരു
1: 20 ഇരട്ടിയാക്കാൻ പറ്റുമെന്നാണ്
0: ഒരു ഐഡിയ. ഇസ്രായേലിലൊക്കെ ആ ടെക്നോളജിയാണ്
1: ഉപയോഗിക്കുന്നത്.
0: അവർക്ക് അത്രയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ടിൻ്റെ ഷേപ്പും നമുക്കെന്ന് പറഞ്ഞാലേ കൃത്യമായിട്ടുള്ള വളപ്രയോഗം നടത്തിക്കഴിഞ്ഞാലേ ഫ്രൂട്ടെല്ലാം ഒരേ ഷേപ്പായിട്ട് സെറ്റ് ചെയ്ത് വരും. നമുക്ക് ബോറോൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ ഈ കാ വന്ന് ബോട്ടിൽ നെക്ക് പോലെ ഇരിക്കും. ഈ ആളുകളിങ്ങനെ നമ്മൾ ഒരേ ഷേപ്പുള്ള കായാണ് ആൾ എടുക്കാൻ ഉത്സാഹിക്കും, താല്പര്യപ്പെടുന്നു. നമ്മുടെ ബയല് തന്നെ മെക്കനൈസേഷൻ ആക്കി തുടങ്ങിയപ്പോഴ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, താല്പര്യപ്പെടുന്നുണ്ട് കൃഷിയിലേക്ക്
1: ചെറുപ്പക്കാര്.
0: കാരണം നമുക്കിതിലെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. മെക്കനൈസേഷൻ വന്നു കഴിഞ്ഞാലേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഒരു ഏക്കർ കൊയ്യാനായിട്ട് നമുക്ക് 25,000 മുടക്കി തരുന്നതിന് അതിന്റെ 2,500
1: പത്തിലൊന്ന്.
0: നമുക്ക് 2 ദിവസം കൊണ്ട് കൊയ്യുന്നത് 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ കൊയ്ത് അതിന് പ്രത്യേകിച്ച് പതിരും നെല്ലും പ്രത്യേകം തിരിച്ചു കിട്ടുകയാണ്.
1: ഇതുപോലെയുള്ള കർഷക കൂട്ടായ്മകളൊക്കെ ഇതുപോലെ വളർന്നു വന്ന് പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ പ്രയോജനപ്പെടുത്തി കൃഷി രീതി മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു കൃഷിയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഒരു ഉൽപാദനവും നടക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും ഇതിന് സ്വയം പര്യാപ്തം സാധിക്കും അല്ലേ?
0: 100% സാധിക്കും. മാത്രമല്ല നമ്മുടെ കൃഷി നല്ല ഒരു സുനിൽ കുമാർ ഉണ്ട്, കൃഷി അസിസ്റ്റന്റ്. പുള്ളി നല്ല ഊർജ്ജസ്വലനാണ്. ഇതേപോലുള്ള ആളുകളെ
1: കിട്ടിക്കഴിഞ്ഞാൽ
0: നല്ല ഫുൾ സപ്പോർട്ട്. രാത്രി എന്നോ പകലെന്നോ ഇല്ല, ഈ വയൽ കൃഷി ചെയ്യാൻ എല്ലാത്തിനും പുള്ളി നല്ല സപ്പോർട്ടാണ്. നമ്മളെ കൊണ്ടൊരു ബാക്കിൽ നിന്ന് തള്ളു തള്ളിയിട്ട് ചെയ്യിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കൃഷി വകുപ്പിൽ കിട്ടിക്കഴിഞ്ഞാലേ കർഷകർ കുറച്ചുകൂടെ ആക്റ്റീവ് ആവും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഊർജ്ജസ്വലതയാണ് അതിൻ്റെ സമയത്തിന് 10th തന്നെ ഇപ്പം കൃഷി ഇറക്കി.
1: അതുകൊണ്ട് അവിടെ ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
0: ഉണ്ട്.
1: അപ്പോൾ നമ്മൾ ഇപ്പം ഇതുപോലെ ഉള്ള കർഷകർ, നിരവധി കർഷകർ ഇപ്പം നമ്മളെ ശ്രോതാക്കളായിട്ടുള്ളവരും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും. അപ്പം അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്?
0: നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാവൂ. കൃഷിയിൽ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടണം.
1: ഒരിക്കലും ഒരു നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ല.
0: അത് ഒരിക്കലും കർഷകനെ സംബന്ധിച്ച് ശരിയല്ല. നമ്മളത് ഒരിക്കലും വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മളടുത്ത് വീണ്ടും നമ്മൾ വയലിളക്കിയിട്ട് നമ്മളടുത്ത് വിതയിടയാണ്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. രണ്ടാമത്, നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് അന്നം വേണം, ആഹാരം വേണം. എന്നാൽ നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് എല്ലാം മെക്കനൈസേഷൻ ആയിക്കഴിഞ്ഞാലേ ഒരു 50% കൂടെ നമ്മൾ ഒരു പടി മുന്നേറും. അപ്പം നമുക്ക് തന്നെ കൂടുതലായിട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. പിന്നെ സമ്മിശ്ര കൃഷിയാണ് ഏറ്റവും നല്ലത്.

0: ഒരു കൃഷിയിൽ അല്ലെങ്കിൽ നമുക്ക് വേറൊന്നില് നമുക്ക്
1: ഒരു ഒന്നില് ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും മറ്റേതില്.
0: മാത്രമല്ല ഇത് നമുക്ക് പണിക്കാരെ സ്ഥിരമായിട്ട് നിർത്താനും പറ്റും. നമ്മൾ വയൽ കൃഷി ചെയ്ത് അവർക്ക് പണിക്കാർക്ക് അടുത്ത പണി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ റെഗുലറായിട്ട് നമുക്ക് നിൽക്കുകയുള്ളു. അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ടുള്ള വരുമാനം കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമ്മളോട് അവർ ഫുള്ളായിട്ട് സഹകരിച്ചേക്കും.
1: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷം. നന്ദി.
0: നന്ദി. നമസ്കാരം.
2: സമ്മിശ്ര കൃഷി കൃഷിയിടത്തിലെ വൈവിധ്യം മാത്രമല്ല കർഷകന്റെ ജീവിതത്തിലെ സ്ഥിരതയും സുരക്ഷയും കൂടിയാണ്. കൃഷിയെ സ്നേഹിച്ച് അറിവോടെ ആസൂത്രണം ചെയ്ത് പ്രകൃതിയോട് ചേർന്ന് മുന്നേറിയാൽ കൃഷിയിലൂടെ ജീവിത വിജയം നേടാമെന്നതിന് ഈ കർഷകന്റെ അനുഭവം ഒരു പ്രചോദനമാകട്ടെ. സ്ഥായിയായ വരുമാനത്തിന് സമ്മിശ്ര കൃഷി രീതികൾ അവലംബിക്കുന്ന തിരുവനന്തപുരത്ത് കുളത്തൂരുള്ള സിസിൽ ചന്ദ്രനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സിസിൽ ചന്ദ്രന്റെ ഫോൺ നമ്പർ പറയാം. 9447200025.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,400 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,600 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 2,200 രൂപ മുതൽ 2,700 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 69,900 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,500 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 26,700 രൂപ വരെയും പൈനാപ്പിളിന് 3,800 രൂപ മുതൽ 4,700 രൂപ വരെയും മഞ്ഞളിന് 10,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വില പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
3: ജലലഭ്യതയനുസരിച്ച് മുണ്ടകന് ഞാറ് പൊടിഞ്ഞാറ്റടിയായോ ചേറുഞ്ഞാറ്റടിയായോ തയ്യാറാക്കാം. ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ചേറ്റുഞ്ഞാറ്റടിയാണ് ഉത്തമം. ഒരാഴ്ച മുമ്പേ വിളയും എന്നതാണ് ഈ രീതിയുടെ ഗുണം. നല്ല വളക്കൂറും നീർവാർച്ചയും ജലസേചന സൌകര്യവുമുള്ള സ്ഥലം വേണം ഞാറ്റടിക്കായി തിരഞ്ഞെടുക്കാൻ. നിലമൊരുക്കുന്നതിനോടൊപ്പം ചതുരശ്ര മീറ്ററിന് 1 കിലോഗ്രാം എന്ന തോതിൽ കമ്പോസ്റ്റോ കാലിവളമോ മണ്ണുമായി ചേർത്ത് കൊടുക്കണം. ഞാറ്റടി ഒരുക്കുമ്പോൾ വിത്തിനായി ഭാരമുള്ള നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. ഇതിനായി 150 ഗ്രാം കറിയുപ്പ് വെള്ളത്തിലിട്ട് താഴ്ന്ന നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. 1 ഏക്കറിന് 25 മുതൽ 30 കിലോഗ്രാം വിത്ത് മതിയാകും. 1 ഏക്കർ നടുന്നതിന് 10 സെന്റ് സ്ഥലത്ത് ഞാറ്റടി ഒരുക്കിയാൽ മതി. വിത്ത് കുതിർക്കുമ്പോൾ സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം ചേർത്താൽ ഞാറ്റടിയിലുണ്ടാകുന്ന കുമിൾ രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും. 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം മിശ്രിതം എന്ന കണക്കിന് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ലായനി തയ്യാറാക്കണം. മുണ്ടകന് പറ്റിയ മൂപ്പ് കുറഞ്ഞ ഇനങ്ങൾ മട്ടത്രിവേണി, ജ്യോതി, കാർത്തിക, കാഞ്ചന, രമണി, വർഷ, മകം, രേവതി തുടങ്ങിയവയും ഇടത്തരം മൂപ്പുള്ള ഇനങ്ങൾ ഐശ്വര്യ, പവിഴം, പവിത്ര, ഉമ, കനകം, ഗൌരി തുടങ്ങിയവയുമാണ്. മഴക്കാലം ഓർക്കിഡിനും രോഗകാലമാണ്. പ്രത്യേകിച്ചും കുമിൾ രോഗങ്ങൾ, ഇലപൊട്ട്, ഇലകരിച്ചിൽ, അഴുകൽ എന്നിവ നിയന്ത്രിക്കാൻ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുന്നത് സഹായകരമാണ്.
4: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ

0: നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
1: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
2: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ എന്താണ്? നിയന്ത്രിത പരിസ്ഥിതി കൃഷി എന്നാൽ സംരക്ഷിതവും അടച്ചിട്ടതുമായ ഇടങ്ങളിൽ വിളകൾ വളർത്തുന്ന ഒരു കാർഷിക രീതിയാണ്. ഹരിതഗൃഹങ്ങൾ, വെർട്ടിക്കൽ ഫാമുകൾ എന്നിവ ഉദാഹരണങ്ങളാണ്. ഇവിടെ വെളിച്ചം, താപനില, വെള്ളം, പോഷകങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി നൽകുന്നു. വളർച്ച നിരീക്ഷിക്കുന്നതിനും വിളവ് വർദ്ധിപ്പിക്കുന്നതിനും വർഷം മുഴുവൻ ഉൽപാദനം അനുവദിക്കുന്നതിനും കീടനാശിനി ഉപയോഗം കുറയ്ക്കുന്നതിനും നഗരപ്രദേശങ്ങളിലോ വെല്ലുവിളികൾ നിറഞ്ഞ കാലാവസ്ഥയിലോ ഒക്കെ കൃഷി ചെയ്യുന്നതിനും ഈ രീതി വളരെ സഹായകരമാണ്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സ്നേഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന യൂസഫലി കേച്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഇളയരാജ. വിനീത് ശ്രീനിവാസനും അഫ്സലും പാടിയത് ചിത്രം വിനോദയാത്ര.

അടുത്ത ഗാനം യേശുദാസ് പാടിയത് ചിത്രം ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. രചന എസ് രമേശൻ നായർ, സംഗീതം വേണി ഇഗ്നേഷ്യസ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: അടുത്ത ഗാനം കാർത്തികും മേഘയും പാടിയത് ചിത്രം ടൂർണമെന്റ്. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ദീപക് ദേവ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
2: വയലാർ ശരചന്ദ്ര വർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, മധു ബാലകൃഷ്ണനും സുജാതയും പാടിയത് ചിത്രം പാപ്പി അപ്പച്ച.

0: പ്രധാന വാർത്തകൾക്ക് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഹോർമൂസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട കുവൈറ്റ് ടാങ്കറിലെ 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൌത്യം പൂർണ്ണമെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അടിസ്ഥാന സൌകര്യ വികസനം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ നിരന്തര പരിഷ്കാരങ്ങൾ പ്രാവർത്തികമാക്കിയതിലൂടെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി. നമ്മുടെ അംഗൻവാടി നമ്മുടെ ഉത്തരവാദിത്തം എന്ന സന്ദേശമുയർത്തി ICDS തിരുവനന്തപുരം ജില്ലാ പ്രോഗ്രാം ഓഫീസിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പോഷൺ മാ പരിപാടി സംഘടിപ്പിച്ചു. ആന്ധ്രാപ്രദേശിൽ സ്വകാര്യ വ്യവസായ യൂണിറ്റിലെ ബോയിലറിലുണ്ടായ പൊട്ടിത്തെറിയിൽ 4 തൊഴിലാളികൾ മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. 21 സ്വർണം ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85 ഗെയിംസിന് നാളെ സമാപനം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. എന്നും നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്രേയ ഘോഷാലും പാടിയ ഗാനമാണിനി. രചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

അടുത്ത ഗാനം ആസിഫ് അലി, വിനീത് ശ്രീനിവാസൻ, ബാലു വർഗീസ് എന്നിവർ പാടിയത് ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും. രചന ജിസ് ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: അറിയിപ്പ്. വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ ആവേശം തിരുവനന്തപുരത്തേക്ക്. എൻവെസ്റ്റ്നെറ്റ് സെനിറ്റ് ട്രോഫി ഓൾ ഇന്ത്യ ഇൻവിറ്റേഷണൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് 2026 ഒക്ടോബർ 5 മുതൽ 8 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, പശ്ചിമബംഗാൾ, ഗുജറാത്ത്, ഹരിയാന എന്നീ 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഒക്ടോബർ 5 മുതൽ 7 വരെ ലീഗ് മത്സരങ്ങളും ഒക്ടോബർ 8 ഉച്ചയ്ക്ക് 2 മണിക്ക് ഫൈനലും നടക്കും. അറിയിപ്പ് കഴിഞ്ഞു.

അടുത്ത ഗാനം പ്രായിക്കര പാപ്പാൻ എന്ന ചിത്രത്തിനു വേണ്ടി ജഗദീഷും ചിത്രയും പാടിയത് രചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കടേഷ്.

ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദിനത ദി

0: ആത്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: അടുത്ത ഗാനം രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസും സംഘവും പാടിയത് ചിത്രം 1000 പറ.

മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രഘുകുമാർ സംഗീതം നൽകി. യേശുദാസ്, ഉണ്ണിമേനോൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം. ചിത്രം ബോയിങ് ബോയിങ്.

അറിയിപ്പ്: ഒക്ടോബർ 5 രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര ആസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946 5563219 9496 5 6 3 2 1 9496 5 9 6 3 2 1. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസും ജാനകിയും പാടിയ ഗാനം ചിത്രം പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. രചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

തക്കിട്ട് തഥിമി തക്കിട്ട് തഥിമി തന്താന ഹൃദയലയെന്ന ജതികൾ കോർത്തില്ലാന ഇടയുമിൻ ചുവടുകളെങ്കിലും തരികിടുകം തരികിടുകം തരി

0: ഇപ്പോൾ സമയം 9 മണി.
1: This is ആകാശവാണി അനന്തപുരി FM 101.9.
2: Saturday night fever.
3: Hey there, good evening and welcome to Saturday Night Fever with me, Gauri.

ദാറ്റ് വാസ് ദ സ്റ്റണിംഗ് ഒലിവിയ ഡീൻ വിത്ത് മാൻ ഐ നീഡ്. ബിഫോർ വി ഡ്രോപ്പ് ഇൻ ടു ആർ നെക്സ്റ്റ് മ്യൂസിക് ബ്ലോക്ക്, ഹിയർ ഇസ് എ ക്വിക്ക് ലുക്ക് അറ്റ് വാട്ട്സ് ഹാപ്പനിങ് അറൌണ്ട് ദ സിറ്റി ആസ് വി ഹെഡ് ഇൻ ടു ഒക്ടോബർ. ഫസ്റ്റ് അപ്, എ ക്വിക്ക് ട്രാഫിക് ഹെഡ്സ് അപ്പ്. Expect a bit of extra movement around the city center as preparations get underway for the upcoming Travancore Shopping Festival at Puttarikandam Nayanar Park. Also, with Navratri events kicking off across town later this month, local authorities are advising everyone to plan their evening travel accordingly to beat the rush. Now, back to what we do best, non-stop hits for your Saturday. We are moving on to an absolute banger from Lady Gaga. This one features that incredible vibe that's been dominating playlists everywhere. So turn up the volume, 'cause this is The Dead Dance by Lady Gaga.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധ. ഇപ്പോൾ ശ്രീമതി വിജയലക്ഷ്മിനാഥൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. TS ബാബു വയലിൻ, എൻ ഹരി മൃദംഗം. ആദ്യം ആഭോഗ്യരാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രചിച്ച വർണ്ണം കേൾക്കാം, ആദിതാളം.

അറിയിപ്പ്: വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ ആവേശം തിരുവനന്തപുരത്തേക്ക്. എൻവെസ്റ്റ്നെറ്റ് സെനിത് ട്രോഫി ഓൾ ഇന്ത്യ ഇൻവിറ്റേഷണൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് 2026 ഒക്ടോബർ 5 മുതൽ 8 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, പശ്ചിമബംഗാൾ, ഗുജറാത്ത്, ഹരിയാന എന്നീ 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഒക്ടോബർ 5 മുതൽ 7 വരെ ലീഗ് മത്സരങ്ങളും ഒക്ടോബർ 8 ഉച്ചയ്ക്ക് 2 മണിക്ക് ഫൈനലും നടക്കും. അറിയിപ്പ് കഴിഞ്ഞു.

അമിതഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ BV ബിനയ സംസാരിക്കുന്നു.

മറ്റൊരറിയിപ്പ്. ഒക്ടോബർ 5 രാവിലെ 11:02 മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631, 9496593 1. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിശാ സുരഭി. നിശാ സുരഭിയിൽ ആദ്യം അനുപല്ലവി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയത്, രചന ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്.

കെ ജെ ജോയിണ നൽകിയ മറ്റൊരു ഗാനം കേൾക്കാം. ചിത്രം ശക്തി. ഈ ഗാനം പാടിയത് ഗോപകുമാറും എസ് ജാനകിയും. രചന ബിച്ചു തിരുമല.

നിശാശ്രഫിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസ് പാടിയത്. ചിത്രം അയൽക്കാരി. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഡോക്ടർ പ്രദീപ് ഇറവങ്കര അവതരിപ്പിച്ച സുഭാഷിതം കേൾക്കാം.
1: ജീവിതത്തിൽ ധർമ്മബോധം എന്നതുപോലെ തന്നെ പ്രധാനമാണ് നർമ്മബോധവും. ജീവിവർഗങ്ങളിൽ മനുഷ്യന് മാത്രമുള്ള ഒരു സവിശേഷ ഗുണമാണ് ചിരിക്കാനും ചിരിപ്പിക്കാനുമുള്ള കഴിവ്. അതൊരു കല തന്നെയാണ്. ഹൃദയത്തിൽ നിന്നും അനായാസമായി ബഹിർഗമിക്കുന്ന ആനന്ദത്തിൻ്റെ തെളിമയുള്ള ഭാഷയാണ് അതിനുള്ളത്. അത് നമ്മെയും നമ്മളോട് ഇടപഴകുന്നവരെയും ഒന്നുപോലെ സന്തോഷിപ്പിക്കുന്നു. നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാനും നിലനിർത്താനും നർമ്മബോധത്തിന് സാധിക്കും എന്ന് നിസ്സംശയം പറയാം. നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തി വെക്കുന്ന പല അബദ്ധങ്ങളെയും പ്രതിരോധിക്കാനുള്ള ഒരു പോംവഴി കൂടിയാണ് ഇത്. അവയെല്ലാം നർമ്മബോധത്തോടെ നാം നോക്കിക്കാണുക. കുട്ടികളുടെ നിഷ്കളങ്കമായ ചിരിയും പെരുമാറ്റങ്ങളും നമ്മളിൽ എത്രത്തോളം ആനന്ദം സൃഷ്ടിക്കാറുണ്ട്? അത്തരം ഒരു കുട്ടിത്തം കൈമോശം വരാതെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചാൽ നമുക്കും തീർച്ചയായും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയും. ചിരിക്കാത്ത ഒരു ദിവസം പാഴായിപ്പോയ ഒരു ദിവസം തന്നെയാണെന്ന് വിശ്വപ്രസിദ്ധ സിനിമാ പ്രവർത്തകൻ ചാർലി ചാപ്ലിൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം തൻ്റെ ദുഃഖങ്ങൾ മറന്നിരുന്നത് മറ്റുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ടാണ്. ജീവിതത്തിൽ നർമ്മബോധം കൂടുതലായി വെച്ചു പുലർത്തുന്നവർക്ക് മാനസിക പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുവാനും മെച്ചപ്പെട്ട വൈകാരിക നില കൈവരിക്കുവാനും മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുവാനും വസ്തുതകളെ കൂടുതൽ തെളിമയോടെ വീക്ഷിക്കുവാനും ഒക്കെ സാധിക്കുമെന്ന് പലരുടെയും അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ ഒരു സമൂഹജീവിയാണ്. ആ നിലയ്ക്ക് സഹകരണവും സഹവർത്തിത്വവും ആകർഷകമായ ആശയവിനിമയ ശേഷിയും നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. ഇതിനെയൊക്കെ മധുരതരമാക്കുവാനും കൂടുതൽ ആകർഷകമാക്കുവാനും തീർച്ചയായും നമ്മിലെ നർമ്മബോധത്തിന് കഴിയും. ഏത് തൊഴിൽ മേഖലയിലും നർമ്മബോധം നമ്മുടെ വിശ്വാസ്യതയ്ക്കും മറ്റുള്ളവരുടെ മാനസിക അടുപ്പത്തിനും മാറ്റുകൂട്ടും. നമ്മുടെ കുടുംബത്തിലും തൊഴിൽ ഇടങ്ങളിലുമെല്ലാം തെളിഞ്ഞ മനസ്സോടെ മറ്റുള്ളവരോട് ഇടപഴകിയാൽ എത്രയെത്ര പ്രശ്നങ്ങളാണ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നത്. നർമ്മബോധം തീർച്ചയായും തെളിമയുള്ള ഒരു മനസ്സിൻ്റെ ആത്മാവിഷ്കാരമാണ്. അരസികന്മാർക്കും അന്തർമുഖർക്കും ഇണങ്ങുന്ന ഒന്നല്ല അത് എന്ന് സാരം. നിർഭാഗ്യമെന്ന് പറയട്ടെ, വർത്തമാനകാല ജീവിതത്തിൽ ഒട്ടേറെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിൽ പലരും. വലിഞ്ഞുമുറുകിയ ബുദ്ധിയും മനസ്സും ശരീരവും അവരുടെ ജീവിതത്തെ എല്ലാ വിധത്തിലും വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിരിക്കാനോ മറ്റുള്ളവരെ ചിരിപ്പിക്കാനോ മറന്നുപോകുന്ന ഒറ്റപ്പെടലിൻ്റെ തീവ്രത പേറുന്ന ഒരു മരവിച്ച സമൂഹമായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നർമ്മബോധത്തിൻ്റെ അഭാവം മനുഷ്യനെ മൃഗീയ അവസ്ഥയിലേക്കാണ് കൈപിടിച്ച് നടത്തുന്നത്. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളും കൊലപാതകങ്ങളും ഇതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങളാണ്. ഹൃദയം തുറന്നുള്ള ചിരി ഒരു ചികിത്സാവിധി തന്നെയാണ്. മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും ഉണ്ടാവുന്ന ഉത്കണ്ഠ, വിഷാദം, നിരാശ, അന്തർമുഖത്വം, ഭയം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളെയും അവ സൃഷ്ടിക്കുന്ന ശാരീരിക അസ്വാസ്ഥ്യങ്ങളെയും ഒരു പരിധിവരെ നർമ്മബോധത്തിലൂടെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അത് അതിവൈകാരികതയിൽ നിന്നും മനുഷ്യനെ വിവേകത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നു. മുമ്പ് രാജാക്കന്മാർ തങ്ങളുടെ മാനസിക അസ്വാസ്ഥ്യങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി നർമ്മബോധമേറെയുള്ള വിദൂഷകന്മാരെ കൊട്ടാരങ്ങളിൽ ഒപ്പം പാർപ്പിച്ചിരുന്നു എന്ന വസ്തുത ശ്രദ്ധേയമാണ്. കേവലം തമാശകൾ പറയുന്നതിനപ്പുറം പ്രതിസന്ധികളെ ലഘൂകരിച്ച് കാണുവാനും മാനസികാരോഗ്യം സംരക്ഷിക്കുവാനും നർമ്മബോധം നമ്മെ ഏറെ സഹായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നർമ്മബോധം എന്നത് ജീവിതയാത്രയിലെ ഒരു

0: ഷോക്ക് അബ്സോർബർ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. ഏത് ജീവിത പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ അത് നമ്മെ പ്രാപ്തരാക്കുന്നു. ചിരി ഒരു വരമാണ്. കഴിയുമ്പോഴെല്ലാം ചിരിക്കാൻ ശ്രമിക്കുക. ആ ചിരിയിലൂടെ മറ്റുള്ളവർക്കും ആനന്ദം പകരുക. ചിരിക്കാൻ കിട്ടുന്ന, ചിരിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത്. കാരണം നമ്മുടെ ജീവിത ആരോഗ്യത്തിനും സാമൂഹിക ആരോഗ്യത്തിനും ലഭ്യമായ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു സിദ്ധൌഷധം തന്നെയാണ് അത്. ചിരിപ്പിക്കൽ ഒരു പുണ്യം കൂടിയാണ്. നർമ്മബോധം ആത്മരക്ഷയ്ക്കുള്ള ഒരായുധം തന്നെയാണ്.
1: ഡോക്ടർ പ്രദീപ് ഇറവങ്കര അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റും 5 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഏവർക്കും ശുഭരാത്രി.

देखो देखो वो आ गया।